0: മാഷാല്ല, നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 മെയ് 2 ശനി, ഹിജ്റ വർഷം 1447, ദുൽഖഅദ 14. എത്ര കേട്ടാലും മതിവരാത്ത ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളും വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ പാരായണങ്ങൾ ശരി ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരി കൂടി സമ്മാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസിയിൽ സുപ്രസിദ്ധ ഖാരിഉകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ ആറാഫ് 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുള്ള അൽ മത്റൂദ്.

0: عبادته ويسبحونه وله يسجدون.
1: മാഷാല്ലാ, ജസാക്കും അല്ലാഹു ഖൈറാ. പ്രിയ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തുൽ ആറാഫിൽ നിന്നും 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അബ്ദുള്ള അൽ മത്റൂദ്.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുറാനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 5 അധ്യായം സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും. ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴികുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരയണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി ഹാഫിദ് ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഒന്നാമത്തെ വചനം മുതൽ ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയും നന്നായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുക. പുതിയ ആയത്തുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ മുമ്പ് പഠിച്ച ആയത്തുകളും സൂറത്തുകളും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുന്നതിനാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറാൻ ആമിലെ 100 മുതൽ 107 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഖലീഫ അത്തുനേച്ചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 100 മുതൽ 107 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അന്നൂർ 44 മുതൽ 53 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമദ് ഉസൈൻ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ നഹൽ 89-ാമത്തെ വചനം.
1: വചനം 89. വയൗമ, ദിവസം. നബഅഥു, നാം എഴുന്നേൽപ്പിക്കുന്നു, അയക്കുന്നു, നിയോഗിക്കുന്നു. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും. ഷഹീദൻ, ഒരു സാക്ഷിയെ. അലൈഹിം, അവരുടെ മേൽ. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ നിന്ന്. അവരിൽ നിന്നു തന്നെ. വജിഇന, നാം വരുകയും ചെയ്യും. ബിക, നിന്നെക്കൊണ്ട്. ഷഹീദൻ, സാക്ഷിയായി. അലഹ ഉലായി, ഇക്കൂട്ടരുടെ മേൽ. വനസ്സൽന, നാം ഇറക്കുകയും ചെയ്തു. അലൈക, നിനക്ക്. നിന്റെ മേൽ. അൽ കിതാബ, വേദഗ്രന്ഥം. തിബിയാനൻ, വിവരണമായിട്ട്. ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. വഹുദൻ, മാർഗദർശനമായും. വറഹ്മതൻ, കാരുണ്യമായും. വബുഷ്റാ, സന്തോഷവാർത്തയായും. ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക്.

0: എല്ലാ സമുദായത്തിൽ നിന്നും അവരിൽ നിന്നു തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. എല്ലാ കാര്യത്തിനും വിവരണമായി കൊണ്ട് നിന്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു.
1: ഓരോ സമുദായത്തിലെയും നബിമാർ തങ്ങളുടെ പ്രബോധനത്തെ സംബന്ധിച്ച് തങ്ങളുടെ സമുദായം എന്തു നിലപാട് സ്വീകരിച്ചുവെന്ന് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഈ സമുദായത്തിനും സാക്ഷിയായി വരും. ആ സാക്ഷ്യം തങ്ങൾക്കു എതിരാകാതിരിക്കുവാൻ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഈ വിഷയം സൂറത്ത് നിസാ 41 അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. അതിലെ വാചകം ഇതാണ്:

0: എല്ലാ സമുദായത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെ കൊണ്ടുവരുകയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. അന്നത്തെ ദിവസം രക്ഷ കിട്ടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം അനുകൂലമായിരിക്കുവാനുമുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണല്ലോ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഖുർആൻ അവതരിപ്പിച്ച കാര്യവും ഉണർത്തിയിരിക്കുന്നത്. ഖുർആന്റെ സവിശേഷതകളായി ഇവിടെ എടുത്തു കാട്ടിയത് നാലു കാര്യങ്ങളാകുന്നു. ഒന്ന്, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും വിവരണമാണത്. അതായത് നന്മകൾ സമ്പാദിക്കുവാനും തിന്മകളിൽ നിന്ന് ഒഴിവായിരിക്കുവാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ സവിസ്തരം വിവരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാരം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, മാ ഫർറത്ന ഫിൽ കിതാബി മിൻ ഷൈഇ, സൂറ അൽ അൻആം, ഈ ഗ്രന്ഥത്തിൽ നാം യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അധ്യായം 6 വചനം 38. രണ്ട്, വഹുദൻ, മാർഗദർശനവുമാണത്. അതായത് ദുർമാർഗത്തിൽ പതിക്കാതെ സന്മാർഗത്തിൽ ചരിക്കുവാൻ വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണത്. മൂന്ന്, വറഹ്മതൻ, കാരുണ്യവുമാണത്. അതെ, മനുഷ്യർ ദുർമാർഗത്തിലകപ്പെട്ടു ശിക്ഷാർഹരായി തീരാതിരിക്കുവാനും അവർക്കു മോക്ഷവും വിജയവും കൈവരുവാനും വേണ്ടി അവരുടെ നേരെയുള്ള കാരുണ്യം നിമിത്തം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനുഗ്രഹമാണത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. അധ്യായം 21 വചനം 107. പക്ഷേ അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ മാർഗദർശനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കു മാത്രമേ അനുഗ്രഹം ആസ്വദിക്കുവാൻ ഭാഗ്യമുണ്ടായിരിക്കുകയുള്ളൂ. അവരത്രെ മുസ്ലിങ്ങൾ. 4, വബുഷ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്തയുമാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയായിരിക്കുകയില്ല, താക്കീതു മാത്രമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാകുന്നു. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണ്. തിബിയാനൻ ലിക്കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യ സമുദായത്തിൽ കാലാകാലം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളുടെയും വിധി സവിസ്തരം ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഖുർആനിൽ വ്യക്തമായി പ്രസ്താവിക്കപ്പെടാത്ത എല്ലാ കാര്യവും മനുഷ്യനു അവന്റെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാമെന്നോ ധരിച്ചുകൂടാ. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണെന്നോ ഇവിടെയും എല്ലാ കാര്യവും നാം ശരിക്കു വിശദീകരിച്ചിരിക്കുന്നുവെന്ന് സൂറത്ത് ഇസ്രാഹ് 12 അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമായ എല്ലാ കാര്യവും സവിശദം അതിൽ വിവരിച്ചിട്ടുണ്ട് എന്നത്രേ. ഇതുമൂലം അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിവരണം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിപ്രകാരമാകുന്നു. ഒന്ന്, വളരെയധികം വിഷയങ്ങൾ വ്യക്തമായ ഭാഷയിൽ തന്നെ സവിശദം ഖുർആൻ വിവരിച്ചിരിക്കുന്നു. തൗഹീദ്, ഷിർക്ക്, പരലോക ജീവിതം എന്നിങ്ങനെ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങൾ തുടങ്ങി വുളു, തയമ്മും, അനന്തരാവകാശ നിയമങ്ങൾ എന്നിങ്ങനെ കർമാനുഷ്ഠാനപരമായ ഏതാനും കാര്യങ്ങൾ വരെ പലതും അതിൽ ഉൾപ്പെടുന്നു. രണ്ട്, ഖുർആൻ വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെയും അതിലെ ഉപദേശ നിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി വളരെയധികം കാര്യങ്ങൾ വാക്കുമുഖേനയും പ്രവൃത്തി മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും വിവരിച്ചു തന്നിരിക്കുന്നു. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ ചര്യ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ലതായ മാതൃകയുണ്ട്. അധ്യായം 33 വചനം 21 എന്നും മറ്റുമുള്ള ഖുർആൻ വചനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ഖുർആനും അതോടൊപ്പം അത്രയും നൽകപ്പെട്ടിരിക്കുന്നു, ദാവൂദ് എന്ന് തിരുമേനി അരുളി ചെയ്തതും അതാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിൻപറ്റൽ തന്നെയാണ് താനും. അള്ളാഹു പറയുന്നു, മയ്യുത്തിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു. അധ്യായം 4 വചനം 80. ചെറുതും വലുതുമായി ലോകാവസാനം വരെയുണ്ടാകുന്ന സകല കാര്യങ്ങളും ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ലെന്നും അത് പ്രായോഗികമല്ലെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുവാനും റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതും. 3, ഇനി ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വിധി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത വല്ല വിഷയവും നേരിടുമ്പോൾ ആ രണ്ടിലും വ്യക്തമാക്കപ്പെട്ട തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ, സൂചനകൾ ആദിയായവയെ അടിസ്ഥാനമാക്കി അർഹതയും പ്രാപ്തിയുമുള്ള ആളുകൾ അവയിൽ നിന്നും കണ്ടുപിടിച്ചു അവയ്ക്കു പരിഹാരം കാണാവുന്നതാകുന്നു. ഇതാണ് ഇജ്തിഹാദ്, അൽ ഇജ്തിഹാദ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിസ്തരിക്കുവാൻ ഇവിടെ സൗകര്യമില്ല. അതിനു അതിൻ്റെതായ പ്രത്യേക ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടതാണ്. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണവും വിശദീകരണവുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ മാത്രമേ മുസ്ലിങ്ങൾ പ്രമാണമായി അംഗീകരിക്കേണ്ടതുള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മറ്റും ഇസ്ലാമിൻ്റെ പ്രമാണമല്ലെന്നുമൊക്കെ ചില പിഴച്ച കക്ഷികൾ വാദിച്ചു വരാറുണ്ട്. അവരുടെ വാദപ്രകാരം ഇസ്ലാമിക നിയമങ്ങൾക്ക് രൂപം നൽകുന്ന പക്ഷം നമസ്കാരം, സക്കാത്ത് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്ക് പോലും ഒരു നിശ്ചിത രൂപമോ നിയമവ്യവസ്ഥയോ ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയില്ലാതവരും. അടിക്കുറിപ്പ്: മർഹൂം ഡോക്ടർ മുസ്തഫ സബായിയുടെ അസ്സുന്ന വ മക്കാനത്തുഹ ഫിത്ത ശരീഇൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വേണ്ടതുപോലെ വിവരിച്ചു കാണാം. നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന പേരിൽ ഈയുള്ളവൻ അതിനെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുമുണ്ട്. അൽഹംദുലില്ല. നമസ്കാരം എന്നു പേർ പറയപ്പെടാവുന്ന വല്ല കർമ്മരൂപവും എപ്പോഴെങ്കിലും ആചരിച്ചാൽ നമസ്കാരത്തിൻ്റെ കടമ തീർന്നുവെന്നും സക്കാത്ത് എന്നു പറയപ്പെടാവുന്ന വിധം വല്ലതും ചിലവഴിച്ചാൽ ആ കടമയും തീർന്നുവെന്നുമായിരിക്കും ഫലത്തിൽ ആ വാദത്തിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ, മതപരമായ തനി അരാജകത്വത്തിലേക്കുള്ള ക്ഷണമാണ് അതെന്നു അല്പം ബുദ്ധിയും ശകലം സത്യവിശ്വാസവുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. മാത്രമല്ല, ആ വാദികൾ പോലും പ്രമാണമായി അംഗീകരിക്കുന്ന വളരെയേറെ ഖുർആൻ വചനങ്ങൾക്ക് യാതൊരു നിലയും വിലയുമില്ലാതാക്കുന്ന ഒരു വാദമാണത്. മഅദല്ലാ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ നിന്നും സൂറത്തുൻ നഹൽ 89-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 21 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 21 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅന ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലി

ഖാമുനന വഅല്ല ഇസ്തഖാമു അല തരീഖത്തി. ഇത് ശ്രദ്ധിക്കണം. വഅല്ലവിസ്തഖാമു അല തരീഖത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വ അൻ നൂന് വരുന്നതാണ്, നൂനിൻ്റെ ശബ്ദം. തീർത്തും ഇവിടെ അല്ല എന്നാണ്, മലയാളത്തിലെ അല്ല പോലെയാണ്. വ അല്ലവിസ്തഖാമു, അതുപോലെ വ അല്ലവിസ്തഖാമു ഇസ്തഖാമു ഖാഫ് അല തരീഖത്തി. ഇവിടെ ത്വാ അതുപോലെ ഖാഫ്. ലഅസ്ഖൈനാഹും ലഅസ്ഖൈനാഹും അതുപോലെ ലഅസ്ഖൈനാഹും. ഇതൊക്കെ ശ്രദ്ധിക്കണം. ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. മീമു സാക്കിനക്ക് ശേഷം മീമ്. ഇത് ഗം മുതമാസിലൈൻ സുഗൈർ. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇത് ഗം ചെയ്യുന്നു. മാഅൻ മദ് മുത്തസിലാണ്. നിർബന്ധമായിട്ടും അഞ്ച് ഹർക്കത്തിന് നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് അവിടെ നീട്ടണം. ഗദഖ ഗദഖ മദ് ഇവദാണ്. ലിനഫ്തിനഹും ഫീ ലിനഫ്തിനഹും ഫീ. മീമു സാക്കിനക്ക് ശേഷം ഫ വന്നാൽ ശ്രദ്ധിക്കണം, മീമിനെ പൂർണ്ണമാക്കണം. അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ കൂട്ടി അതിനുശേഷം ഫ ഉച്ചരിക്കുക. ലിനഫ്തിനഹും ഫീ. ومن يعرض عن ذكر ربه ومن يعرض يعرض ضادن سكون അതിനെ قلقل ചേരി يعرض عن ذكري എന്ന് പറയരുത്. عن ذكر ربه يسلكه يسلكه الا ശ്രദ്ധിക്കണം, കാഫിന് സുക്കൂനാണ്, ലമ്മല്ല. يسلكه നമ്മൾ കാഫിനെ قلقل ചെയ്തു വായിച്ചാൽ അത് സുക്കൂൻ ലമ്മ ആവാനും സാധ്യതയുണ്ട്. എങ്ങനെ? يسلكه അണ്ട يسلكه അത് ശ്രദ്ധിക്കണം. അപ്പോൾ യസ് ലുക് ഹു എന്ന് തന്നെ ശ്രദ്ധിച്ചു വായിക്കുക. അദാബൻ സഅദ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ മഅല്ലാഹി അഹദ വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദഉഹു കാദു യകൂനൂന അലൈഹി ലിബദ وَأَنَّهُ نون شد ون نال مني كنام لما ميمن شد ون نو مني كنام قام عبد الله عب قاف عبد الله باء نكسرتن قل قل چهنا سكونان نالم ادنه حرقة الله دبولة اچريكو اندان قل قل قوند ادشي كنود عبد الله يدعوه يد دالن قل قل چهنا يدعوه كادو يكونون عليه لبدا يكونون عليه لبدا. അതിലൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മഖ്റജുകൾ പരമാവധി ശ്രദ്ധയോടുകൂടി അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്നും തന്നെ പിന്നെ ഉച്ചരിക്കണം. അലൈഹി ലിബദ മദ് ഇവദ്. ഖുൽ ഇന്നമ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൂറത്തുൻ നാസ് ഫലഖൊക്കെ പഠിച്ച അതേ സമയത്ത് അതേപോലത്തെ തെറ്റ്. എങ്ങനെ? നമ്മൾ അന്ന് പഠിച്ചപ്പോൾ പറഞ്ഞു ഖുൽ ഹുവല്ലാ എന്ന് വായിക്കുന്നത് ഖുല്ലു വല്ലാഹു ഓതുന്നത് പോലെ. ഇവിടെ ഖുൽ ഇന്നമ എന്നുള്ളത് ഖുല്ലിന്നമ ഖുല്ലിന്നമ അദുഉ. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഖുൽ ഈ എന്നത് ഖുല്ലി എന്ന് പറയും, അത് തെറ്റാണ്. അപ്പോൾ ഹംസ എടുത്ത് ഉച്ചരിക്കണം, ലാമിനെ ഇളഹാർ ചെയ്യണം. ഖുൽ ഇന്നമ ഇന്നമ അദുഉ റബ്ബി വല ഉശ്രിക്കു. ഉശിരിക്കു അല്ല, അദുഉ ഖൽഖല ചെയ്യാം, ഉശിരിക്കു ഷീനെ ഖൽഖല ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉശിരിക്കു ഉശിരിക്കു ബിഹി അഹദ അഹദ ഹ ഇൻ്റെ മഖ്റജ്. ഖുൽ ഇന്നമ അദുഉ റബ്ബി വലാ ഉശിരിക്കു ബിഹി അഹദ. ഒന്നുകൂടെ ഇതോദാം.

0: സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു ജിന്നിൽ നിന്നും 16 മുതൽ 20 കൂടിയ വചനങ്ങളിൽ സാധാരണ വരാറുള്ള പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകനൊരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതായത്
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ.
4: അതിരുകൾ
5: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
6: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: Peace Radio. Tune to reality.
8: രണ്ടാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 392-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: അത്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിൽ മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ റഅദിലെ 26 മുതൽ 43 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല അവാദ് അൽ ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

آمين. يوم نطوي السماء كطي السجل للكتب،

0: ബാരക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അംബിയായിലെ 97 മുതൽ 107 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ഐജ.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാ 135 മുതൽ 147 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. ഷെയ്ഖ് അനസ് അലിമാദിന്റെ ശബ്ദത്തിൽ.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീൽ പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് നബീൽ റിഫായിയാണ് നമുക്കൊപ്പമുള്ളത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നബീൽ റിഫായി ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാൻ 43 മുതൽ 60 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബുക്കർ.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കഠിന ഹൃദയങ്ങളിലും കനിവിൻ്റെ ആർദ്രത തീർക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പ്രാമാണികമായി പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിൻ്റെ 39-ാം വചനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസൗഫ തഅലമൂന മൻ യാതീഹി അദാബു യുഖ്സീഹി അദാബു യുഖ്സീഹി വയഹില്ലു അലൈഹി അദാബും മുഖീം. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 39-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വചനം ഇപ്രകാരമാണ്: ഫസൗഫ തഅലമൂന മയ്യതീഹി അദാബുൻ യുഖ്സീഹി വയഹില്ലു അലൈഹി അദാബുൻ മുഖീൻ. ഫ സൗഫ, സൗഫ നമുക്ക് അറബിയിൽ അറിയാം, ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കും എന്ന് പറയുന്ന ഫിഇലിൻ്റെ കൂടെയാണ്. ഭാവിയെ ഓർമ്മിപ്പിക്കാനാണ് സായും സൗഫയും ഒക്കെ വരാറുള്ളത്. കല്ല സൗഫ തഅലമൂൻ, കല്ല സയഅലമൂൻ എന്നെല്ലാം ഖുർആനിൽ പ്രയോഗങ്ങളുണ്ട്. സ യഅലമൂൻ, സൗഫ യഅലമൂൻ, അതേപോലെയുള്ള ഒരു പ്രയോഗത്തോടു കൂടിയാണ് ഈ വചനം ആരംഭിക്കുന്നത്. വഴിയെ അറിയും എന്നുള്ളതാണ്. അലീമ യഅലമൂൻ എന്നാണ് അറിയുക, ബോധ്യപ്പെടുക. ഫസൗഫ തഅലമൂൻ, നിങ്ങൾക്ക് വഴിയെ അറിയും, മനസ്സിലാകും. മൻ യഅതീഹി, ആർക്കാണ് വന്നെത്തുന്നതെന്ന്. എന്ത്? അദാബുൻ, ശിക്ഷ. യുഹ്സീഹി, അഹ്സ യുഹ്സീ എന്നാണ് അപമാനിക്കുന്ന, അപമാനകരമായ അദാബ്, ആ ശിക്ഷ എന്തിയും? അപമാനിക്കും. അപ്പോൾ അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുന്നതെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, വയഹില്ലു, ഹല്ല യഹില്ലു പറഞ്ഞാൽ വന്ന് ഭവിക്കുക, വന്നിറങ്ങുക. അലൈഹി, ആരുടെ മേലാണ് വന്നിറങ്ങുന്നത്, വന്ന് സംഭവിക്കുക? എന്ത്? അദാബുൻ, ശിക്ഷ. എന്ത് ശിക്ഷ? മുഖീം, സ്ഥിരമായ ശിക്ഷ, നിലനിൽക്കുന്ന ശിക്ഷ. അതാർക്കാണ് വന്നെത്തുക? അത് നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായും ഈ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനത വദ്ദ്, സുവാ, യഊഖ് ഇങ്ങനെ തുടങ്ങി പല വിഗ്രഹങ്ങളെയും സ്ഥാപിച്ച് ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുകയും അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പാക്കുന്ന, അത് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള അതികഠിനമായ, അതിഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ തിരിച്ച് തൗഹീദിലേക്ക്, ശരിയായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക എന്ന ഏറ്റവും ഉജ്ജ്വലമായ ദൗത്യമാണ് നൂഹ് നബി അലൈഹി സ്വലാം നിർവഹിച്ചത്. പക്ഷേ അവരുടെ പ്രതികരണം നമുക്കറിയാം. തൗഹീദിലേക്ക് കുല്ലമ, എപ്പോഴെല്ലാം അദ്ദേഹം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു പോകും, പക്ഷേ അവരെന്ത് ചെയ്തു? അവരുടെ കൈവിരലുകൾ, അവരുടെ വിരലുകൾ കൈകൾ ചെവിയിലേക്ക് അങ്ങോട്ട് തിരികിയിട്ട് ഒന്നും കേൾക്കാൻ തയ്യാറാകാത്ത നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര കൊല്ലം? 950 വർഷത്തോളാണ് അദ്ദേഹം അവരെ ആ തിന്മയിൽ നിന്ന്, അതിഗുരുതരമായ പാപത്തിൽ നിന്ന് തൗഹീദിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ അവരുടെ ആ നിലപാടിൽ മാറ്റം വരുത്തിയില്ല എന്നു മാത്രമല്ല, നൂഹ് നബിയെ പരിഹസിക്കാനും വെല്ലുവിളിക്കാനും അപമാനിക്കാനും ഉപദ്രവിക്കാനൊക്കെയാണ് ശ്രമിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു, നിൻ്റെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്വന്തമായി ചിന്താശേഷിയില്ലാത്ത കുറേ സാധുക്കളല്ല നിൻ്റെ കൂടെ ഉള്ളത് നൂഹെ. ഞങ്ങളുടെ ഈ നാട്ടിലെ വലിയ പ്രമാണിമാരും വലിയ വലിയ പദവികളിലിരിക്കുന്നവരൊക്കെ എവിടെയുള്ളത്? നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് തുടങ്ങി പരിഹസിച്ചു. അതുമാത്രമല്ല, നീ അത്ര വലിയൊരു ആളാണെങ്കിൽ നീ പറയുന്ന ശിക്ഷ ഞങ്ങൾക്കൊന്ന് കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചു. ഈ സമയത്താണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നൂഹെ, ഇനി ഉപദ്രവവും പരിഹാസവും വർദ്ധിച്ചപ്പോൾ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു രക്ഷയിലായിട്ട്, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഒറ്റ ഒന്നിനും വെറുതെ വിടരുത് പടച്ചോനെ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു പോയി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നൂഹ് നബിനെ അറിയിക്കുന്നുണ്ട്, നൂഹെ, നിന്റെ അടുത്ത് ഇതുവരെ വിശ്വസിച്ച ആളുകൾ ഇനി വിശ്വസിക്കുള്ളൂ, ഇനി പുതിയൊരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് നൂഹ് നബിനോട് അള്ളാഹു ഒരു കപ്പലുണ്ടാക്കാനാണ് കൽപ്പിക്കുന്നത്. വസ്നഅൽ ഫുൽക ബി അഅ്യുനിന വവഹീന, അല്ലേ നൂഹെ, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും താങ്കളൊരു കപ്പലുണ്ടാക്കുക. എന്നിട്ട് വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ, ളുൽമ് ചെയ്ത, നീ പറഞ്ഞതിലേക്ക് നീ ക്ഷണിച്ചതിലേക്ക് വരാതെ നിന്നെ എതിർത്തു വെല്ലുവിളിച്ച് നമ്മുടെ വചനങ്ങളെ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ പരിഹസിച്ച് അതിൻ്റെ മറുവശത്തുനിന്ന് ശിർക്കു ചെയ്ത് ലോലിമ്യങ്ങളായ ആളുകൾ, അവരെ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു അറിയിച്ചു. അതുകൊണ്ട് നീ ഒരു കപ്പലുണ്ടാക്കണം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുന്ന അതിനടുത്ത സമയവും അതിലുപയോഗിച്ച വസ്തുക്കളുമൊക്കെയുള്ള ചർച്ച ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ നടത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മേൽപ്പറയപ്പെട്ട ഈ ശിർക്കിൻ്റെ നിഷേധത്തിൻ്റെ പരിഹാസത്തിൻ്റെ മാർഗം സ്വീകരിച്ച പ്രമാണിക്കൂട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി കടന്നു വരികയും കടന്നു വരുമ്പോഴൊക്കെ നൂഹിനെ അലൈഹിസ്സലാമിനെ കളിയാക്കുകയും പരിഹസിക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഈ തൊട്ടു മുമ്പിലുള്ള ഈ വചനത്തിൻ്റെ 38-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ച് അവരോട് പറഞ്ഞു, ഇൻ തസ്ഖറു മിന്ന ഫ ഇന്നാ നസ്ഖറു മിൻകും, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളെ കളിയാക്കും, കമ തസ്ഖറു, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നത് പോലെ. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിന് വളരെ ബോധ്യമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെ ഒരു തരിമ്പ് പോലും നൂഹ് നബിക്കില്ല. കാരണം ഇന്നഹും മുഗ്റഖൂൻ, ഈ പരിഹസിക്കുന്ന ഈ വെല്ലുവിളിച്ചവർ, ഈ ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർ, ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ബോധ്യത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, ഇൻ തസ്ഖറു മിന്ന ഫ ഇന്നാ നസ്ഖറു മിൻകും, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും കളിയാക്കും, കമാ തസ്ഖറൂൻ, ഈ കളിയാക്കുന്നത് പോലെ. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് 39-ാമത്തെ വചനം നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നത്. എന്താ പറഞ്ഞത്? ഫസൗഫ തഅലമൂന മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആരുടെ മേലാണ് വന്ന് പതിക്കുന്നത് എന്ന്, ആർക്കാണത് വന്നെത്തുന്നത് എന്ന്. ഫസൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. കപ്പലിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിഹാസത്തിൻ്റെ വാക്കുകളുമായി ചുറ്റും കൂടി കടന്നു വന്ന പ്രമാണിക്കൂട്ടങ്ങളോട് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്ന പ്രതികരണമാണ് ഫസൗഫ തഅലമൂൻ, നിങ്ങൾക്ക് വഴിയെ അറിയും, ബോധ്യമാകും, നിങ്ങൾക്ക് മനസ്സിലാകും. മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആരുടെ മേലാണ് വന്നു പതിക്കുന്നത് എന്ന്. വയഹില്ലു അലൈഹി അദാബുൻ മുഖീബ്, ശാശ്വതമായ സ്ഥിരമായ ശിക്ഷ ആർക്കാണ് വന്ന് ഭവിക്കുന്നത് എന്നും നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കാണോ, നഹനു അം അൻതും, നഹനു ഞങ്ങൾക്കാണോ, അതല്ല അം അൻതും നിങ്ങൾക്കാണോ. കാരണം എന്താണ്? അതെപ്പോൾ മനസ്സിലാക്കത്? അലിമു ദാലിക്, തീർച്ചയായും അതവർക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഹീന അല്ല ഹല്ല ബിഹിം അൽ ഇഖാബ്, ശിക്ഷ വന്നെത്തുന്ന സമയത്ത് അതവർക്കായിട്ട് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കലാമുകൾ നമുക്കു നൽകുന്ന തിരിച്ചറിവും ബോധ്യവും ഒരിക്കലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കാനോ അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങളെ സമ്പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതൊക്കെ വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ സ്വീകരിക്കുന്ന നിലപാടാണ്. കാരണം ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യൻ, അയാളൊരിക്കലും അയാളുടെ ഭൂമിയിൽ, ദുനിയാവിൽ ഭൗതികമായി അയാളിരിക്കുന്ന പദവികളിലോ അയാളുടെ കയ്യിലുള്ള സമ്പത്തിലോ നാട്ടിൽ അയാൾക്കുള്ള സ്ഥാനങ്ങളിലോ അയാൾക്ക് സ്വാധീനമുള്ള അനുയായി വൃന്ദങ്ങളിലോ അല്ലെങ്കിൽ അയാളുടെ മറ്റെന്തെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളിലോ അതിലൊക്കെ അവലംബിച്ച്, അതിലൊക്കെ ഞാൻ സ്ഥിരമായി ഉള്ളവനാണ്, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യവും എന്നൊക്കെ തെറ്റിദ്ധരിച്ച് അള്ളാഹുവിൻ്റെ കലാമുകളോടും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളോടും എതിരായ സമീപനം സ്വീകരിക്കുന്നവർക്ക് വന്നുചേരാനുള്ള ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലേ, നമ്മുടെ കൂടെ എത്ര ആളുണ്ട് എന്നുള്ളതല്ല, നമുക്ക് ദുനിയാവിൽ എത്ര പദവികളുണ്ട് എന്നുള്ളതും അല്ല, നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എത്ര സാമ്പത്തികമായ കപ്പാസിറ്റിയുണ്ട്, എത്ര അനുയായികളുണ്ട്, എത്ര നേതാക്കളുണ്ട് എന്നുള്ളതൊന്നുമല്ല മാനദണ്ഡം. നമ്മളൊറ്റക്കാണെങ്കിലും നമുക്ക് സാമ്പത്തികമായ സുസ്ഥിതി ഒന്നില്ലെങ്കിലും എന്തില്ലെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുന്ന നിലപാടും നമ്മൾ അംഗീകരിക്കുന്ന വിശ്വാസവും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രീതിയും നിലപാടുകളുമൊക്കെ അത് അള്ളാഹുവിൻ്റെ ഖുർആനിന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയ്ക്ക്, ഇസ്ലാമിക പ്രമാണങ്ങളോട് അനുസരിക്കുന്നതും അതിന് കീഴൊതുങ്ങുന്നതും ആണോ എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതും പരിഗണിക്കേണ്ടതും. ചില ആളുകൾ, വിഡ്ഢികളായ ആളുകളാണ് ഭൗതികമായി അവർക്കുള്ള മറ്റു സംവിധാനങ്ങളിൽ അവലംബിച്ച് അതിലാണ് തൻ്റെ വിജയമെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ ബലം പിടിച്ചിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് വിഡ്ഢിത്തമാണ്, അതൊക്കെ നീങ്ങിപ്പോകാനുള്ളതാണ്, ക്ഷണികമാണ് അല്ലേ. ഇവിടെ എത്ര വളരെ ബോധ്യമുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉള്ളത് ആ നാട്ടിലേറ്റവും ദുർബലരും സാധുക്കളുമായ ആളുകളാണ് എന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം അവർ പറയുന്നുണ്ട്, നൂഹേ നിന്റെ കൂടെ പണ്ട് എന്ന് പറയുന്ന ആളുകളാരാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്വന്തമായി സ്വതന്ത്രമായി ഒരു അഭിപ്രായം പോലും പറയാൻ ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിൽ ഏറ്റവും നിസ്സാരരും നിന്ദരും എന്ന് തോന്നുന്ന കുറച്ചാളുകളാണ് നിൻ്റെ കൂടെ ഉള്ളത്. ഈ നാട്ടിലെ പ്രമാണിമാർ, ഇവിടുത്തെ പൗരപ്രമുഖർ, ഇവിടുത്തെ ബാക്കിയുള്ള ആളുകൾ ഒക്കെ ഞങ്ങളുടെ കൂടെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അവർ വിചാരിച്ചത് അതൊക്കെയാണ് അയാളുടെ ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. പക്ഷേ വിജയത്തിൻ്റെ മാനദണ്ഡം, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ് നൂഹ് നബി അലൈഹിസ്സലാം സംസാരിച്ചത്. നൂഹ് നബിയുടെ പിന്നിൽ അണിനിരന്നവർ നാട്ടുകാർക്കും നാട്ടിലെ പ്രമാണിമാർക്കും ഒന്നും കണ്ണിൽ പിടിക്കാത്ത ദുർബലരും അത്തര അധകൃതർ എന്ന അവരുടെ ഭാഷയിൽ പറയുന്ന ആളുകളാണെങ്കിൽ പോലും ആത്യന്തികമായ വിജയം അവർക്കായിരുന്നു, നൂഹ് നബിക്കും വിശ്വസിച്ചവർക്കും. ഇതാണ് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസികളെ, നമ്മളാരെയും കളിയാക്കാനോ പരിഹസിക്കാനോ നിൽക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ മതപരമായ ചിഹ്നങ്ങളെ, മതപരമായ ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരെ, അത്തരം സംഘങ്ങളെ, അവർ അതിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആലോചിച്ചിട്ട് വേണം സംസാരിക്കാനും നിലപാടുകളൊക്കെ സ്വീകരിക്കാനും. കാരണം ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതുമൊക്കെ എൻ്റെ ഇച്ഛക്കനുസരിച്ചാണോ അല്ലേ, എൻ്റെ ഹവക്കനുസരിച്ചാണോ, അതല്ല അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളോട് നിരക്കുന്നതാണോ എന്ന് വിലയിരുത്തുക എന്നുള്ളത് ബുദ്ധിയും വിവേകവും ദീർഘവീക്ഷണവുമൊക്കെ ഉള്ളവരുടെ രീതിയാണ്. മറിച്ച് അവിവേകികൾ, അവർ വൈകാരികമായി അപക്വമായി ഭൗതികമായ കാര്യങ്ങളിൽ അവലംബിച്ച് അത് മാനദണ്ഡമാക്കി നിലപാടുകൾ സ്വീകരിച്ച് വലിയ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അല്ലേ. പക്ഷേ ദീനിൻ്റെ കാര്യത്തിൽ വരുന്ന അബദ്ധങ്ങൾ, വിശ്വാസകാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ, അമ്പിയാക്കളോട് സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നഷ്ടമായിരിക്കും. പലപ്പോഴും തിരിച്ചു കയറാൻ കഴിയാത്ത ദുരന്തത്തിലേക്ക് ചെന്ന് പതിക്കാനുള്ള സാഹചര്യം തിരിച്ചറിയണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഈ വചനം, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്ന കാര്യം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു ജനതയുടെ നിലപാടും ആ ജനതയോട് നൂഹ് നബി അലൈഹിസ്സലാം സ്വീകരിച്ച നിലപാടുമൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ അല്ലേ, കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ വേറെ വേറെ രൂപങ്ങളിലായിരിക്കും അല്ലേ, ഹദീത്തിൻ്റെ രൂപത്തിലായിരിക്കും. കാരണം ഒരു പ്രവാചകനിപ്പോൾ ഇനി വരാനുള്ള അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അപ്പോൾ ആ പ്രവാചകൻ്റെ വചനങ്ങൾ ഇവിടെ പണ്ഡിതന്മാരും ആലിമീങ്ങളും ഉലമാക്കളുമാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനോട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ പക്ഷപാതിത്വങ്ങളും അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങളും കുടുംബ താല്പര്യങ്ങളും ഒന്നുമല്ല മാനദണ്ഡമാകേണ്ടത്. പരലോകവും അള്ളാഹുവും ദീനും പ്രവാചകനുമൊക്കെയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ദൈവിക വചനങ്ങളുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെയുമൊക്കെ എതിർഭാഗത്ത് നിലകൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നു ചേരാനുള്ളത് ഫസൗഫ തഅലമൂൻ, ദൈവിക നിയമങ്ങളോട് അള്ളാഹുവിൻ്റെ ദീനിന് എതിരായ നിലപാട് സ്വീകരിക്കുന്നവർ ഫസൂഫ തഅലമൂൻ, അവർക്ക് വഴിയെ മനസ്സിലാകും. എന്ത് മന്യത്തീഹി അദാബുൻ യുഹ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ അത്തരമാളുകളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. വയഹില്ലു അലൈഹി അദാബുൻ മുഖീം, ശാശ്വതമായ പരലോകത്തെ നരകശിക്ഷയും അത്തരമാളുകൾക്ക് വന്നു ഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്കുകളെ മുഖവിലക്കെടുത്ത് ജീവിതത്തിൻ്റെ നിലപാടുകൾ ക്രമീകരിക്കുന്നിടത്ത് ദീനിനെ പരിഹസിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലോ അത്തരം ചർച്ചകൾ നടക്കുന്ന സദസ്സുകളിലോ ഒന്നും പോയിരിക്കാതെ വിനയത്തിൻ്റെ, കീഴൊതുങ്ങലിൻ്റെ, സമർപ്പണത്തിൻ്റെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റഹ്മാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അല നബീന മുഹമ്മദ്, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ കേട്ടത് ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിൻ്റെ 39-ാം വചനമാണ് ഇന്ന് ഹൃദയ വസന്തത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ ജംഷീർ സലാഹി. ഹൃദയ വസന്തം സമാപിക്കുന്നു.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി, തലമുറകൾക്ക് സത്യസന്ദേശത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കരണം, സൂറത്തുന്നഹിൽ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കേൾക്കാം.
5: വചനം 77. വലില്ലാഹി, അല്ലാഹുവിനാണ്. ഗൈബു, അദൃശ്യം, അദൃശ്യജ്ഞാനം. അസ്സമാവാതി, ആകാശങ്ങളിലെ. വൽ അർദി, ഭൂമിയിലെയും. വമാ അംറു, കാര്യമല്ല. അസ്സാഅതി, അന്ത്യസമയത്തിൻ്റെ. ഇല്ല കലംഹി, ഇമവെട്ടുന്നത് പോലെയല്ലാതെ. അൽ ബസറി, കണ്ണിൻ്റെ. ഔ ഹുവ, അല്ലെങ്കിൽ അത്, അഥവാ അത്. അഖറബ്, കൂടുതൽ അടുത്തതാകുന്നു, ഏറ്റവും അടുത്തതാകുന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. ഖദീറുൻ, കഴിവുള്ളവനാണ്.

0: അള്ളാഹുവിനത്രേ ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനമുള്ളത്. അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെ വേഗത്തിലല്ലാതെയില്ല. അഥവാ അത് അതിനേക്കാൾ അടുപ്പം അഥവാ വേഗതയുള്ളതായിരിക്കും. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്.
1: അദൃശ്യ വിവരങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവൻ അറിയിച്ചു കൊടുക്കാതെ ആർക്കും അതറിയാവതല്ല. അദൃശ്യങ്ങളിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അന്ത്യസമയം. അതെപ്പോൾ സംഭവിക്കുമെന്ന് അവനല്ലാതെ ആർക്കും അറിയുകയില്ല. അത് സംഭവിക്കുന്നതാകട്ടെ ഒരു കണ്ണിമ വെട്ടുന്നത്ര വേഗത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത്തിലാണെന്നും പറയാവുന്നതാണ് എന്നു സാരം. ഇതും അള്ളാഹു മാത്രമേ ആരാധ്യനാകുവാൻ പാടുള്ളൂവെന്നതിന് മതിയായ കാരണമാണല്ലോ. അടുത്ത വചനങ്ങളിൽ വീണ്ടും ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.
2: വചനം 78. വല്ലാഹു, അല്ലാഹു അഖ്റജക്കും, നിങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്തു. മിം ബുതൂനി, വയറുകളിൽ നിന്ന്. ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ. ലാ തഅലമൂന, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത നിലയിൽ. ശൈഅൻ, യാതൊന്നും. വജഅല, അവൻ ആക്കുകയും ചെയ്തു, ഉണ്ടാക്കുകയും ചെയ്തു. ലക്കും, നിങ്ങൾക്ക്. അസ്സമഅ, കേൾവിയെ. വൽ അബ്സാറ, കാഴ്ചകളും ദൃഷ്ടികളും. വൽ അഫ്ഇദത, ഹൃദയങ്ങളും. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. നിങ്ങളായേക്കും. തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കും.

0: നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത നിലയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിച്ചേക്കാൻ വേണ്ടി.
1: ഹൃദയം കൊണ്ട് ചിന്തിച്ചറിയുവാനോ കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യർ ഈ ലോകത്ത് ജനിക്കുന്നത്. പിന്നീട് കാര്യങ്ങൾ കണ്ടറിയുവാനും കേട്ടു മനസ്സിലാക്കുവാനും ചിന്തിച്ചറിയുവാനുമുള്ള കഴിവ് അള്ളാഹു നൽകുന്നു. ഇതിന് സദാ നന്ദി കാണിക്കുവാനും കടപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നിട്ടും ആ കടമ അവൻ നിർവഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവനല്ലാത്ത വസ്തുക്കളോട് കൂറും ഭക്തിയും കാണിച്ചുകൊണ്ടിരിക്കുക വഴി അവനോട് നന്ദികേട് കാണിക്കുകയാണവൻ ചെയ്യുന്നത് എന്ന് സാരം. സൂറത്തു ഇസ്രായീൽ പറയുന്നു, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലായിക കാന അൻഹു മസ്ഊല. നിശ്ചയമായും കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളുമെല്ലാം തന്നെ അദാദിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഇസ്റാ വചനം 36.
2: വചനം 79. അലം യറൌ, അവർ നോക്കിക്കാണുന്നില്ലേ, കണ്ടില്ലേ. ഇലത്തോയിരി, പക്ഷികളിലേക്ക്. മുസഹറാത്തിൻ, കീഴ്പ്പെടുത്തപ്പെട്ടവയായിക്കൊണ്ട്, നിയന്ത്രിക്കപ്പെട്ടവയായിക്കൊണ്ട്, വിധേയമാക്കപ്പെട്ടവയായിക്കൊണ്ട്. ഫീജൗവി, അന്തരീക്ഷത്തിൽ, വായുമണ്ഡലത്തിൽ. അസ്സമാഇ, ആകാശത്തിൻ്റെ. മായുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക്.

0: ആകാശാന്തരീക്ഷത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ടവയായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കിക്കാണുന്നില്ലേ? അവയെ അല്ലാഹുവല്ലാതെ ആരും പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
1: കരണം മറിയുകയോ വീണുപോകുകയോ ചെയ്യാതെ മുകളിൽ നിന്ന് പിടിച്ചു നിർത്തുവാനോ താഴെ നിന്ന് താങ്ങി നിർത്തുവാനോ ആരുമില്ലാതെ പക്ഷികൾ യഥേഷ്ടം അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന കാഴ്ച എല്ലാവരും കാണാറുള്ളതാണ്. സത്യവിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർക്ക് ഇതിൽ നിന്നും പല ദൃഷ്ടാന്തങ്ങളും ലഭിക്കുവാനുണ്ടെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. കീഴ്പോട്ട് വീഴാതെ അന്തരീക്ഷത്തിൽ പറക്കുവാൻ പക്ഷികൾക്ക് കഴിയുമാറാകുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് ചില കാരണങ്ങളൊക്കെ പറയുവാനുള്ളത് ശരി തന്നെ. പക്ഷേ ആ കാരണങ്ങൾ ഒരുക്കിയതും സൃഷ്ടിച്ചു വച്ചതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലോ. അതെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തൃപ്തിയടയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രകൃതിയുടെ വികൃതി എന്നതിൽ കവിഞ്ഞ രഹസ്യമൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ സത്യാന്വേഷികൾക്ക് അതിൽ നിന്ന് വളരെ ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുവാനുണ്ട് നിശ്ചയം. അല്ലാഹു തുടർന്ന് പറയുന്നു.
2: വചനം 80. വല്ലാഹു, അല്ലാഹു തന്നെ, ജഅലലകും, നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, ഏർപ്പെടുത്തി തന്നു, മിമ്പുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്, സെക്കനൻ, പാർപ്പിടം, താമസം, താമസ സൗകര്യം, വജഅലലകും, നിങ്ങൾക്കവൻ ഉണ്ടാക്കുകയും ചെയ്തു, മിൻജുലൂദി, തോലുകളിൽ നിന്ന്, അൽ അൻആമി, കാലികളുടെ, ബുയൂതൻ, വീടുകളെ, തസ്തഖിഫൂനഹ, നിങ്ങളവയെ ലഘുവായി ഉപയോഗിക്കുമാർ, യൗമ, ദിവസം, ലഅനികും, നിങ്ങളുടെ യാത്രയുടെ, വയൗമ, ദിവസവും, ഇഖാമത്തിക്കും, നിങ്ങളുടെ താമസത്തിൻ്റെ, പാർപ്പിൻ്റെ, വമിൻ അസ്വാഫിഹ, അവയുടെ രോമങ്ങളിൽ നിന്ന്, വ ഔബാരിഹ, അവയുടെ സൂചി മുടികളിൽ നിന്നും കട്ടിയുള്ള മുടികളിൽ നിന്നും, വ അശ്ആരിഹ, അവയുടെ മുടികളിൽ നിന്നും, അസാസൻ, ഉപകരണങ്ങൾ, വ മതാഅൻ, ഉപയോഗവും, ഇലാഹീൻ, ഒരു കാലം വരെ, കുറച്ചു കാലം വരെ.

0: അല്ലാഹു തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും താമസം അഥവാ താമസ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. കാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ വീടുകൾ ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ യാത്രാ ദിവസവും നിങ്ങളുടെ താമസ ദിവസവും നിങ്ങൾ അവയെ ലഘുവായി ഉപയോഗിക്കുമാറ്. അവയുടെ രോമങ്ങളിൽ നിന്നും സൂചിമുടികളിൽ നിന്നും മുടികളിൽ നിന്നും പല ഉപകരണങ്ങളും ഒരു കാലം വരേക്കുള്ള ഉപയോഗവും അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു.
1: മനുഷ്യർക്ക് പൊതുവെയും ഉഷ്ണപ്രദേശങ്ങൾ, ശൈത്യപ്രദേശങ്ങൾ, മരുഭൂമികൾ മുതലായവയിൽ വസിക്കുന്നവർക്ക് വിശേഷിച്ചും അല്ലാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില സൗകര്യങ്ങളെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന്, ചൂട്, തണുപ്പ്, വെയിൽ, മഴ പോലെയുള്ള ശല്യങ്ങളിൽ നിന്നും സ്വസ്ഥമായി ഇഷ്ടാനുസരണം താമസിക്കുവാനുള്ള വീടുകൾ ഉണ്ടാക്കുവാൻ മനുഷ്യന് ഏർപ്പാടു ചെയ്തു കൊടുത്തത്. രണ്ട്, യാത്രകളിൽ കൂടെ കൊണ്ടുപോകുവാനും താമസത്തിനുദ്ദേശിക്കുമ്പോൾ നിഷ്പ്രയാസം കെട്ടിയുണ്ടാക്കുവാനും ആവശ്യം വരുമ്പോൾ വേഗം നീക്കം ചെയ്യാനും സാധിക്കുമാറ് കാലികളുടെ തോലുകൊണ്ട് തമ്പും കൂടാരവും ഉണ്ടാക്കുവാൻ സൗകര്യപ്പെടുത്തിയത്. മൂന്ന്, ആടുമാടൊട്ടകങ്ങളുടെ രോമങ്ങളും മുടികളും കൊണ്ട് വസ്ത്രം, പുതപ്പ്, തമ്പ് തുടങ്ങി സന്ദർഭങ്ങൾക്കൊത്ത പലതരം ഉപകരണങ്ങളുണ്ടാക്കി ഉപയോഗിക്കുവാൻ സാധിപ്പിച്ചത്. അതാതിനു വേണ്ടുന്ന വസ്തുക്കളെ സൃഷ്ടിച്ചു തന്നതിനു പുറമെ ഓരോന്നും ഉപയോഗപ്പെടുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതും ഓരോന്നിനും ഉപയുക്തമായ സാഹചര്യങ്ങൾ സിദ്ധിക്കുന്നതും അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമല്ലല്ലോ. ആടുമാടൊട്ടകങ്ങളാകുന്ന കാലികളാണ് അന്നാം. ഓരോന്നിൻ്റെയും രോമം നേർമയിലും ബലത്തിലും തടിയിലും വ്യത്യസ്തമായിരിക്കും. കൂട്ടത്തിൽ നേരിയതും മിനുത്തതും നെയ്യാടിൻ്റെ രോമമാകുന്നു. ഇതിന് സൂഫ് അഥവാ രോമം എന്ന് പറയപ്പെടും. കൂടുതൽ തടിയും ബലവുമുള്ളത് ഒട്ടകത്തിൻ്റേതുമാകുന്നു. ഇതിന് വബർ സൂചിമുടി എന്നും പറയപ്പെടുന്നു. കോലാടിൻ്റെയും മറ്റും രോമങ്ങൾക്ക് പൊതുവെ ഷാറ് മുടി എന്നും പറയപ്പെടും. ഇവയുടെ ബഹുവചനങ്ങളാണ് ക്രമപ്രകാരം അസ്വാഫ്, ഔബാർ, അഷാർ എന്നിവ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൻ നഹലിൻ്റെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കാതോർത്തത്.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾ കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
1: هي الحبيبة والمختار صاحبها هي الحبيبة.
2: السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
3: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അന്നൂർ 44 മുതൽ 53 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമദ് ഉസൈൻ.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അലി അൽ ഹുദൈ.

0: ولعذاب الآخرة أشق وما لهم من الله من واق.
1: ما شاء الله. നിങ്ങൾ ഇതുവരെ കാതോർത്തത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് 84 തൊട്ട് വിശുദ്ധ ഖുർആൻ സൂറ റാദ് 34 വരെ വചനങ്ങൾ ഷെയ്ഖ് അലി അൽ ഹുദൈഫി പാരായണം ചെയ്തത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. പ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിന്റെ ഭാഷാന്തരം നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം രചിച്ചതിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ സഅദി ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് സൂറ ഫലഖ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ സഅദിയുടെ പരിഭാഷയെ, വിശദീകരണത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ തഫ്സീർ സഅദിക്ക് മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപഥം വാരികയിൽ എഴുതുന്ന അതിൻ്റെ വിശദീകരണവും അർത്ഥവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 114 അധ്യായം സൂറത്തുന്നാസ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 113 അധ്യായം സൂറത്തുൽ ഫലഖ് എന്ന അധ്യായമാണ്. ആദ്യമായി നമ്മൾ സൂറത്തുൽ ഫലഖ് അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയാണ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വളരെ ആസ്വാദ്യകരവും മധുരതരവുമായ രൂപത്തിലാണ് സൂറത്തുൽ ഫലഖിൻ്റെ ആയത്തുകളെ പാരായണത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫലഖിലെ ഓരോ വാക്കുകളുടെയും ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഖുൽ, നബിയെ നീ പറയുക, അഊദു, ഞാൻ ശരണം തേടുന്നു, രക്ഷ തേടുന്നു, അഭയം തേടുന്നു, കാവൽ തേടുന്നു, ബിറബ്ബി, റബ്ബിനോട്, റബ്ബിൽ, അൽ ഫലഖ്, പുലരിയുടെ അഥവാ പ്രഭാതത്തിൻ്റെ, മിൻ ശരി മാ, യാതൊന്നിൻ്റെ കെടുതിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ഖലഖ, അവൻ സൃഷ്ടിച്ച, വമിൻ ശരി, കെടുതിയിൽ നിന്നും, ഗാസിഖിൻ, ഇരുട്ടിയ രാത്രിയുടെ, ഇസാ വഖബ, അത് മൂടി വരുമ്പോൾ, മൂടിയാൽ, വമിൻ ശരി, കെടുതിയിൽ നിന്നും, അന്നഫാസാത്തി, ഊത്തുകാരുടെ, ഊത്തുകാരികളുടെ അഥവാ മന്ത്രം നടത്തുന്നവരുടെ, ഫിൽ ഉഖദി, കെട്ടുകളിൽ, വമിൻ ശരി, കെടുതിയിൽ നിന്നും, ഹാസിദിൻ, അസൂയ വെക്കുന്നവൻ്റെ, ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ, അസൂയപ്പെട്ടാൽ. 113 അധ്യായം സൂറത്തുൽ ഫലഖിൻ്റെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. അതിലെ ഓരോ ആയത്തുകളെയും ആയത്തു വയസ്സായി അതിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ആയത്തുകളെയും അതിൻ്റെ മുഴുവൻ അർത്ഥമായി, അർത്ഥം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം.
1: ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്,
2: പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു.
1: മിൻ ശർരി മാ ഖലഖ്,
2: അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്.
1: വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്,
2: ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്നും.
1: വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്,
2: കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും.
1: വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്,
2: അസൂയാലു, അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും.
0: ഇപ്പോൾ സൂറത്തുൽ ഫലഖിലെ ആയത്തുകളുടെ അർത്ഥം നാം കേട്ടുകഴിഞ്ഞു. ഓരോരുത്തരും അത് മനഃപ്പാഠമാക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കുന്നത് ഈ ആയത്തുകളെ അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ വിശദീകരണം തഫ്സീർ സഅദിയിൽ എപ്രകാരമാണോ വന്നിട്ടുള്ളത് അതിനെ അടിസ്ഥാനമാക്കി ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം

0: അസൂയപ്പെടുന്നവൻ്റെ കെടുതിയിൽ നിന്നും മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിക്കാണാൻ ഇഷ്ടപ്പെടുന്നതാണ് അസൂയ. അതിനായി അവനാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളിലും അവൻ പരിശ്രമിക്കുന്നു. അതിനാൽ അവൻ്റെ കുതന്ത്രങ്ങളെ നിഷ്ഫലമാക്കാനും അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിനോട് രക്ഷ തേടൽ അനിവാര്യമാണ്. അൽ ഹാസിദ് എന്നതിൽ കണ്ണേറും ഉൾപ്പെടും. ചീത്ത മനസ്സും ദുഷ്പ്രകൃതിയും ഉള്ള അസൂയക്കാരനിൽ നിന്നല്ലാതെ കണ്ണേറുണ്ടാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, ഈ അധ്യായം പൊതുവായും പ്രത്യേകമായും ഉള്ള എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ തേടുന്നതിനെ ഉൾക്കൊള്ളുന്നതാണ്. ഉപദ്രവം ഭയപ്പെടേണ്ട യാഥാർത്ഥ്യമുള്ള ഒന്നാണ്. മരണമെന്നതിനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും രക്ഷ തേടണമെന്നതിനും ഇതിൽ തെളിവുണ്ട്.
1: കഴിഞ്ഞ എപ്പിസോഡിൽ 114 അധ്യായം സൂറത്തുൻ നാസിലെ മുഴുവൻ വിശദീകരണങ്ങളും അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 113 അധ്യായം സൂറത്തുൽ ഫലഖിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ കൃത്യമായ പാരായണവും നമ്മൾ കേട്ടുകഴിഞ്ഞു. മറ്റൊരവസരത്തിൽ ഈ സൂറത്തിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ ആശയങ്ങളോ ഒക്കെ മനസ്സിലാക്കാൻ വീണ്ടും കേൾക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഇൻഷാല്ലാ വീണ്ടും നമുക്കത് കേൾക്കാനുള്ള അവസരം പീസ് റേഡിയോയിൽ ലഭ്യമാണ്. കേൾവിക്കാർ മനസ്സിലാക്കിയതുപോലെ തന്നെ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ വീണ്ടും അത് നമുക്ക് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരമുണ്ടാകും. അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിന് വേണ്ടി ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദിയുടെ തഫ്സീറിന്റെ ഭാഷാന്തരത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത്.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും അബദ്ധങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് അത്തഹ്സീൻ പരിപാടിയിലൂടെ. സൂറത്തുൽ കഹ്ഫിലെ വചനമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത്. സംസാരിക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ 26 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 27, 28 ആയത്തുകൾ നമുക്ക് പഠിക്കാം.

സൂറത്തുൽ കഹ്ഫിലെ 27-ാമത്തെ ആയത്ത്. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്, പാരായണത്തിൽ വത്ലു മാ ഊഹിയ ഇലൈക എന്ന് പറയരുത്. അവിടെ തായിനെ കലകല ചെയ്യുന്നു, അതുപോലെ ഊഹിയ എന്നത് ഹാഇൻ്റെ മഖ്റജ് മാറുന്നു. അങ്ങനെ വത്ലു മാ ഊഹിയ എന്നാവുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. ഇവിടെ മിൻ കിതാബി സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെ വത്ലു മാ ഊഹിയ മദ് മുൻഫസിലാണ്. ലൻ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വലൻ തജിദ മിൻ ദൂനി ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുൽതഹദ മുൽതഹദ മദ് ഇവദ് ദാലിനെ, അവിടെ തൻവീനാണ്, തൻവീനിൽ വഖഫ് ചെയ്യുന്നു. മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. 28-ാമത്തെ ആയത്തിൽ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയി യുരീദൂന വജ്ഹ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദവാതി അല്ലെങ്കിൽ ബിൽഗദാതി വൽഅശിയി യുരീദൂന വജ്ഹ. തെറ്റുകൾ, വസ്ബിർ എന്നതിനെ വസ്ബിർ എന്നാണ് സ്വാദ് മാറി സീനാവുന്നു, റായിനെ തഫ്ഹീം ചെയ്യുന്നു, കനപ്പിക്കുന്നു. ആയതിനാൽ വസ്ബിർ നഫ്സക, റായിനെ തർക്കീഖാണ് ചെയ്യേണ്ടത്, റായിനെ കനപ്പിക്കാൻ പാടില്ല, നേർപ്പിക്കണം. മഅല്ലദീന യദ്ഊന, ഐന് മാറി യദ്ഊന എന്നാവുന്നതും തെറ്റാണ്. റബ്ബഹും ബിൽഗദാതി, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ബിൽഗദാതി എന്നുള്ളത് ബിൽഗദവാതി എന്ന് ഓതരുത്. അവിടെ ബിൽഗദ വാതി അഥവാ വാന് തൊട്ട് മുകളിൽ ഒരു കുത്തനെ നിൽക്കുന്ന ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. അതുകൊണ്ട് ചില ആളുകൾ അത് വാവിനെ നീട്ടാനാണോ എന്ന് കരുതും. അങ്ങനെ ബിൽഗദാതി എന്ന് പറയേണ്ടതിന് പകരം ബിൽഗദവാതി എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, ബിൽഗദാതി എന്നാണ്. വൽ അശിയി യുരീദൂന വജ്ഹ, വഖഫ് ചെയ്യുമ്പോൾ വജ്ഹ. വല തഅദു ഐനാക അൻഹും, ഇവിടെയും വല തഅദു, ഈ തഅദു എന്നുള്ള പദം കൂടുതൽ ശ്രദ്ധിക്കണം. വല തഅദു എന്ന് ഐന് മാറി ഹംസയാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വല തഅദു എന്നുള്ളത് വല തഅദു എന്നാവരുത്. വല തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ്ദുനിയ. ഇവിടെ സീനത്തൽ ഹയാത്തിദ്ദുനിയ, നോക്കൂ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, വാവുമേൽ ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. പക്ഷേ ഹയാത്തിദ്ദുന്യ എന്ന് ധാരാളം കേട്ട് പരിചയമുണ്ട്, ആയതിനാൽ അവിടെ ഹയവാത്തി എന്ന് പറയില്ല. അതുകൊണ്ട് മുകളിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുരീദു സീനത്തൽ ഹയാത്തിദ്ദുന്യ വല തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹ. ഇവിടെ മൻ അഗ്ഫൽനാ ഖൽബഹു എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും വല തുതിഉ മൻ അഗ്ഫൽനാ എന്നാവും. വല തുതിഉ മൻ അഗ്ഫൽനാ, മൻ അഗ്ഫൽനാ നൂനിനെ കൊണ്ട് വായിക്കും. മൻ അഗ്ഫൽന, ഹംസ നഷ്ടപ്പെടും. അങ്ങനെ മൻ അഗ്ഫൽന, നൂനിന് ശദ്ദ് വരുന്നു, ഹംസ നഷ്ടപ്പെടുന്നു, ധാരാളം അബദ്ധങ്ങൾ അങ്ങനെ വരുന്നു, ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വല തുതിഉ, വല തുതിഉ, ത്വാ ഐനും ഒക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. വല തുതിഉ മൻ അഗ്ഫൽന ഖൽബഹ, മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന, അൻ ദിക്രിന ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ ദിക്രിന, കാഫിനെ കൽക്കലയും ചെയ്യരുത്, ദിക്രിന അല്ല ദിക്രിന. വത്തബ ഹവാഹു വകാന അംറുഹു ഫുറുത. ഇവിടെ അംറുഹു, മീമിന് അംറുഹു എന്നുള്ള പദം, തൊട്ട് മുൻപും പറഞ്ഞു അംറുഹു സൂറത്തുൽ മസദിലെ പോലെ അംബ്രുഹു എന്ന് മീമ് മാറി ബാ വരുന്ന ഒരു ശബ്ദം ധാരാളം ആളുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും.
അതും ശ്രദ്ധിക്കണം. അംറുഹു ഫുർതാ, ഫുർതാ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം, മേലെ മുൻപല്ലിൻ്റെ മുരട്, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ള ആ ഇത്തുബാഖ് എന്ന സിഫത്ത് കൃത്യമായാലേ ത്വാഇൻ്റെ മഖ്റജ് അല്ലെങ്കിൽ ആ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. ഫുർതാ ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا.
1: സൂറത്തുൽ കഹ്ഫിലെ 27-28 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. തജ്വീദ് നിയമങ്ങളോടൊപ്പം പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ കൃത്യമായി പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 393 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: الْآخِرَةِ وَلَهُ الْحُكْمُ وَإِلَيْهِ تُرْجَعُونَ
1: ബാരക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 393-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000-ത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിന്റെയും മഗരിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
6: അൽഹംദുലില്ലാഹ്.

0: لكم نعم المولى ونعم النصير.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ അൻഫാലിലെ 24 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിന് സൂറ ബക്കറയിലെ 255 മുതൽ 258 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഅയ്ജാൻ.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു.

0: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അൽ അൻആമിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: أولئك الذين هدى الله فبهداه مقتده

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ അൻആമിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ നഹൽ, 72 മുതൽ 76 വചനങ്ങൾ.
1: വചനം 72. വല്ലാഹു, അല്ലാഹു, അല്ലാഹു അത്രേ, ജഅല, ആക്കിയിരിക്കുന്നു, ഏർപ്പെടുത്തിയതും, ലക്കും, നിങ്ങൾക്ക്, മിൻ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തങ്ങളിൽ നിന്ന്, നിങ്ങളിൽ നിന്നു തന്നെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നു തന്നെ, അസ്വാജൻ, ഇണകളെ, ഭാര്യമാരെ, വജഅല, അവൻ ഉണ്ടാക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു, ലക്കും, നിങ്ങൾക്ക്, മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിൽ നിന്ന്, ഭാര്യകളിൽ നിന്ന്, ബനീന, മക്കളെ, വഹഫദതൻ, പേരമക്കളെയും പൗത്രരെയും, വറസഖക്കും, നിങ്ങൾക്കവൻ നൽകുകയും ചെയ്തു, മിന ത്വയ്യിബാത്തി, നല്ല വസ്തുക്കളിൽ നിന്ന്, വിശിഷ്ട പരിശുദ്ധ വസ്തുക്കളിൽ നിന്ന്, അഫബിൽ ബാത്തിലി, എന്നിരിക്കെ ആ യഥാർത്ഥമായതിലോ, അപ്പോൾ നിരർത്ഥമായതിലോ, യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നു, വബിനിഅമതി, അനുഗ്രഹത്തിലാകട്ടെ, അനുഗ്രഹത്തെ, അല്ലാഹി, അല്ലാഹുവിൻ്റെ, ഹും, അവർ, യക്ഫുറൂൻ, അവിശ്വസിക്കുന്നു, നിഷേധിക്കുന്നു.

0: അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും അവൻ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. നല്ല വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്കവൻ ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അയഥാർത്ഥമായതിലാണോ അവർ വിശ്വസിക്കുന്നത്? അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിലാകട്ടെ അവർ അവിശ്വസിച്ചു നിഷേധിക്കുകയും ചെയ്യുന്നുവോ?
1: വചനം 73. വയഅബുദൂന, അവർ ആരാധിക്കുകയും ചെയ്യുന്നു. മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ. കൂടാതെ മാ ലാ യംലിക്കു, അധീനമാക്കാത്തതിനെ, സാധിക്കാത്തതിനെ, പ്രാപ്തമാക്കാത്തതിനെ. ലഹും, അവർക്ക്, റിസ്ഖൻ, ഉപജീവനത്തിന്, ആഹാരം നൽകുവാൻ. മിനസ്സമാവാത്തി, ആകാശങ്ങളിൽ നിന്നും. വൽ അർദി, ഭൂമിയിൽ നിന്നും. ശൈഅൻ, യാതൊന്നും, ഒട്ടും. വല്ലതും, ഒരു വസ്തുവും. വലാ യസ്തതീഊന, അവർക്കു സാധ്യമാകുകയുമില്ല.

0: അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുകയും ചെയ്യുന്നു. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് വല്ലതും ആഹാരം നൽകുവാൻ പ്രാപ്തമാകുകയാകട്ടെ, വല്ല കാര്യത്തിനും സാധ്യമാകുകയാകട്ടെ ചെയ്യാത്തവയെ.
1: വചനം 74. ഫലാ തദ്രിബു, എന്നിരിക്കെ നിങ്ങൾ വിവരിക്കരുത്, ഉണ്ടാക്കരുത്. ലില്ലാഹി, അല്ലാഹുവിന്. അൽ അംതാല, ഉപമകളെ, ഉദാഹരണങ്ങളെ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യഅലമു, അറിയുന്നു. വ അൻതും, നിങ്ങളാകട്ടെ. ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നുമില്ല. നിങ്ങൾക്കറിഞ്ഞുകൂടാ.

0: അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന് ഉപമകൾ ഉണ്ടാക്കരുത്. നിശ്ചയമായും അല്ലാഹു യഥാർത്ഥം അറിയുന്നു, നിങ്ങളാകട്ടെ അറിയുന്നില്ല താനും.
1: മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നത് അല്ലാഹുവാകുന്നു. അവരുടെ ആരാധ്യ ദൈവങ്ങൾ അവയൊന്നും തന്നെ നൽകുന്നില്ല, അവർക്കതിന് സാധ്യവുമല്ല. എന്നിരിക്കെ അനുഗ്രഹദാതാവായ അല്ലാഹുവിനെ വിട്ടേച്ച് ഒരു നന്മയും ചെയ്യുവാൻ കഴിയാത്തവയെ അല്ലാഹുവിനെ തുല്യമാക്കി ആരാധിച്ചു വരുന്നതിൻ്റെ നിരർത്ഥകതയും അപലപനീയതയും ചൂണ്ടിക്കാട്ടുകയാണ്. ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചും ഭൂമിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും അല്ലാഹു ഉപജീവനമാർഗം മനുഷ്യന് ഒരുക്കിക്കൊടുക്കുന്നു. അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് അതിനും കഴിവില്ല, എന്നിട്ടും അവയെയാണ് അവർ ആരാധിക്കുന്നത് എന്നത്രേ 73-ാം വചനത്തിൽ പറഞ്ഞതിൻ്റെ സാരം. അല്ലാഹുവിൻ്റെ അധികാരാവകാശങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഏതെങ്കിലും വസ്തുവിന് അവനോട് സമത്വവും സാദൃശ്യവും സങ്കല്പിക്കുന്നതിൽ നിന്നാണല്ലോ ശിർക്ക് ഉത്ഭവിക്കുന്നത്. യഥാർത്ഥം മുകളിൽ പറഞ്ഞ പ്രകാരമായിരിക്കെ അത്തരത്തിലുള്ള യാതൊരു ഉപമയും സാദൃശ്യവും അവന് ഉണ്ടാക്കി തീർക്കരുതെന്നും അതിൻ്റെ ഗൗരവവും അതുമൂലം നേരിടുന്ന ഭവിഷ്യത്തുകളും അള്ളാഹുവിനാണ് അറിയുക, നിങ്ങൾക്കറിയുകയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിസ്തരിച്ചും ആവർത്തിച്ചും വിവരിക്കുന്നതെന്നുമാണ് 74-ാം വചനത്തിൻ്റെ താൽപര്യം.
2: വചനം 75. ദോറാബ ആക്കിയിരിക്കുന്നു, വിവരിച്ചിരിക്കുന്നു. അല്ലാഹു, അല്ലാഹു. മൈതലൻ, ഒരു ഉപമ, ഉദാഹരണം. അബ്ദൻ, ഒരടിമയെ. മംലൂക്കൻ, ഉടമയാക്കപ്പെട്ട. ലാ യഖ്ദിറു, അവന് കഴിയുകയില്ല. അലാ ശൈഇൻ, ഒരു കാര്യത്തിനും വസ്തുവിനും. വമൻ, യാതൊരുവനും. റസഖ്നാഹു, നാം അവനു നൽകി. മിന്ന, നമ്മിൽ നിന്ന്, നമ്മുടെ വക. റിസ്ഖൻ, ഉപജീവനം, ആഹാരം, ഒരു നൽകൽ. ഹസനൻ, നല്ലതായ. ഫഹുവ, എന്നിട്ടവൻ. യുൻഫിഖു, ചിലവഴിക്കുന്നു. മിൻഹു, അതിൽ നിന്ന്. സിർറൻ, രഹസ്യമായി. വജഹ്റൻ, പരസ്യമായും. ഹൽ യസ്തവൂന, അവർ സമമാകുമോ. അൽഹംദു, സ്തുതി മുഴുവൻ, സർവവും. ലില്ലാഹി, അല്ലാഹുവിനാകുന്നു. ബൽ, പക്ഷേ. എന്നാൽ. അക്തറുഹും, അവരിൽ അധികമാളും. ലാ യഅലമൂൻ, അറിയുകയില്ല, അറിയുന്നില്ല.

0: അള്ളാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു കാര്യത്തിനും കഴിയാത്ത ഉടമയാക്കപ്പെട്ട ഒരു അടിമയെയും യാതൊരുവനെയും അവന് നമ്മുടെ വകയായി നാം നല്ലതായ ഉപജീവനം നൽകിയിരിക്കുന്നു. എന്നിട്ട് അവൻ അതിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചിലവഴിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവനും ഇവർ അഥവാ ഇങ്ങനെയുള്ളവർ സമമാകുമോ? ഇല്ലെന്ന് തീർച്ചയാണല്ലോ. അള്ളാഹുവിനത്രേ സ്തുതി മുഴുവനും. പക്ഷേ അവരിലധികം ആളുകളും അറിയുന്നില്ല.
1: വചനം 76. വദറബ, ആക്കുകയും ചെയ്തു, വിവരിക്കുകയും ചെയ്തു, വിവരിക്കുകയുമാണ്. അല്ലാഹു അല്ലാഹു. മഥലൻ, ഒരു ഉപമ. റജുലൈനി, രണ്ട് പുരുഷന്മാരെ. അഹദുഹുമ, രണ്ടിലൊരുവൻ. അബ്കമു, ഊമയാകുന്നു. ലാ യഖ്ദിറു, അവനു കഴിയുകയില്ല. അലാ ശൈഇൻ, ഒരു കാര്യത്തിനും. വഹുവ, അവനാകട്ടെ. കെല്ലുൻ, ഒരു ഭാരവുമാണ്. അല മൗലാഹു, അവൻ്റെ രക്ഷാധികാരിക്ക്, യജമാനന്. ഐനമ, എവിടെ തന്നെ, എങ്ങോട്ട്. യുവജ്ജിഹു, അയാൾ അവനെ തിരിച്ചുവിട്ടാൽ. ലാ യഇതി, അവൻ വരികയില്ല. ബിഖൈരിൻ, ഒരു നന്മയും കൊണ്ട്. ഹൽ യസ്തവി, സമമാകുമോ. ഹുവ, അവനും. വമൻ യഅ്മുറു, കൽപ്പിക്കുന്നവനും. ബിൽ ആദ്ലി, നീതിക്ക്, നീതിയെപ്പറ്റി. വഹുവ, അവനാകട്ടെ. അലാ സിറാത്തിൻ, പാതയിലുമാണ്. മുസ്തഖീമിൻ, നേരെയുള്ള, ചൊവ്വായ.

0: അല്ലാഹു വേറെ ഒരു ഉപമയും വിവരിക്കുന്നു. രണ്ട് പുരുഷന്മാരെ, ആ രണ്ടിലൊരുവൻ ഊമയാകുന്നു. അവന് ഒരു കാര്യത്തിനും കഴിയുകയില്ല. അവനാകട്ടെ തന്റെ രക്ഷാധികാരിക്ക് ഒരു ഭാരവുമാണ്. അയാൾ അവനെ എങ്ങോട്ട് തിരിച്ചുവിട്ടാലും അവൻ ഒരു നന്മയും കൊണ്ടുവരുന്നതല്ല. ഇങ്ങനെയുള്ള അവനും ജനങ്ങളോട് നീതിയെക്കുറിച്ച് കൽപ്പിക്കുന്നവനും അവനാകട്ടെ നേരെ ചൊവ്വയുള്ള പാതയിലുമാണ്. സമമാകുമോ?
1: വിഗ്രഹാരാധനയുടെ നിരർത്ഥകതയും വിഗ്രഹാരാധകന്മാരുടെ ബുദ്ധിശൂന്യതയും വ്യക്തമാക്കുന്ന രണ്ട് ഉപമകളാണ് അല്ലാഹു ഈ വചനങ്ങളിൽ വിവരിക്കുന്നത്. ഒന്ന്, മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ളവനും ഇഷ്ടം പോലെ ഒന്നും പ്രവർത്തിക്കുവാനുള്ള കഴിവോ സ്വാതന്ത്ര്യമോ ഇല്ലാത്തവനുമായ ഒരടിമ. മാന്യനും ധനികനും രഹസ്യപരസ്യ വ്യത്യാസമില്ലാതെ ഉദാരമായി ചെലവഴിക്കാറുള്ളവനുമായ ഒരു സ്വതന്ത്രൻ. ഈ രണ്ടുപേരും മനുഷ്യന്മാർ തന്നെ. പക്ഷേ സ്ഥാനമാനങ്ങളിലും പദവിയിലും ഉപകാരത്തിലുമൊക്കെ രണ്ടുപേരും തമ്മിൽ യാതൊരു സാമ്യവുമില്ലല്ലോ. എന്നിരിക്കെ അന്നദാതാവും അനുഗ്രഹദാതാവും സർവജ്ഞനും സർവശക്തനുമായ അള്ളാഹുവിനോട് യാതൊരു ഗുണദോഷവും ചെയ്യുവാനോ സ്വന്തം കാര്യങ്ങളെങ്കിലും നിയന്ത്രിക്കുവാനോ കഴിയാത്ത ബിംബങ്ങളെ സമമാക്കുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റെന്തുണ്ട്? രണ്ട്, യാതൊന്നും സംസാരിക്കുവാൻ കഴിയാത്തവനും ഒരു കാര്യത്തിനും ഏൽപ്പിച്ചു വിടുവാൻ കൊള്ളാത്തവനും അങ്ങനെ രക്ഷാകർത്താക്കൾക്ക് ഒരു ഭാരമായി മാത്രം കഴിഞ്ഞുകൂടുന്നവനുമായ ഒരാൾ. ബുദ്ധിയും തൻ്റെടവും ഉള്ളതോടുകൂടി സന്മാർഗനിരതനും മറ്റുള്ളവർക്ക് സതുപദേശിയുമായി വർത്തിക്കുന്ന മറ്റൊരാൾ. മാനുഷിക ഗുണങ്ങളിൽ ഈ രണ്ടുപേരും സമന്മാരായി ബുദ്ധിയുള്ള ആരെങ്കിലും ധരിക്കുമോ? എന്നിരിക്കെ നിർജീവികളും നിശ്ചേഷ്ടങ്ങളുമായ ബിംബങ്ങളെ ലോകരക്ഷിതാവും നേന്താവുമായ അള്ളാഹുവിനോട് സമപ്പെടുത്തി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡ്ഢിത്തം വേറെന്താണുള്ളത്?
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 72 മുതൽ 76 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് തഫ്സീർ അമാനി പ്രോഗ്രാമിലൂടെ നാം കേട്ടുകഴിഞ്ഞത്.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: വിശുദ്ധ ഖുർആന്റെ അർത്ഥവും വ്യാഖ്യാനവും പ്രാമാണികമായി പഠിപ്പിക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 37-38 വചനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പഠിപ്പിക്കുന്നത് ജംഷീർ സ്വലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصنعِ الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا في الذين ظلموا إنهم مغرقون. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 37-ാമത്തെ വചനം മുതലാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനവും അതിന് ആ അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണവും അവർ തമ്മിലുള്ള ആശയ സംവാദവും ഒക്കെയാണ് ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകളിലൂടെ, സൂറത്തുൽ ഹൂദിലെ തൊട്ടുമുമ്പുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവരെ അല്ലാഹുവിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോഴെല്ലാം അവർ തിരിഞ്ഞു കളയുകയും അഹങ്കാരം നടിക്കുകയും എന്നു മാത്രമല്ല, നൂഹ് നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയുമൊക്കെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, അപമാനിക്കുന്ന തരത്തിലും തുടർന്ന് വെല്ലുവിളിക്കുന്ന അവസ്ഥകളുമൊക്കെയാണ് നമ്മൾ കണ്ടത്. നൂഹേ, നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ പറയുന്ന, നീ മുന്നറിയിപ്പ് നൽകുന്ന, താക്കീത് നൽകുന്ന ആ ശിക്ഷ ഞങ്ങളിലേക്കൊന്ന് കൊണ്ടുവാ എന്ന് പറയുമ്പോൾ, ആ അവസരത്തിൽ ആണ് അല്ലാഹു ഈ കാര്യം നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തുന്നത്. നൂഹേ, ഇനി നിൻ്റെ ജനതയിൽ നിന്ന് ഇതുവരെ വിശ്വസിച്ചവരല്ലാത്ത ഒരാളിനി വിശ്വസിക്കില്ല. നീ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു അറിയിച്ച ശേഷം 37-ാമത്തെ വചനം പിന്നെ അല്ലാഹു ഇപ്രകാരം പറയുന്നു: വസ്നഉൽ ഫുൽക ബി അഅയുനിനാ വവഹ്യിനാ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. നൂഹേ, നീ വസ്നഉൽ ഫുൽക, സ്വനഅന നിർമ്മിച്ചു എന്നാണ്. നമുക്കറിയാലോ മസ്നഉ എന്നറിയും, ഫാക്ടറിക്ക്, നിർമ്മിക്കുന്ന സ്ഥലത്തിന്. വസ്നഉ, നീ നിർമ്മിക്കുക. അൽ ഫുൽക, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ സഫീനത്ത്, കപ്പൽ, ഒരു കപ്പൽ നിർമ്മിക്കുക. ബി അഅയുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ. വഹീന, നമ്മുടെ നിർദ്ദേശപ്രകാരം, വഹീൻ്റെ അടിസ്ഥാനത്തിൽ. വലാ തുഖാതിബ്നി, നൂഹേ നീ സംസാരിക്കരുത്, എന്നോട് നീ സംസാരിക്കരുത്, അല്ല പറയാണ്. ഫില്ലദീന ളലമു, ഫില്ലദീന യാതൊരു കൂട്ടരുടെ കാര്യത്തിൽ. ആരുടെ കാര്യത്തിൽ? ളലമു, അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ. ഇന്നഹും, തീർച്ചയായും അവർ. മുഗ്റഖൂൻ, മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ്, മുക്കി നശിപ്പിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് നൽകുന്നത്. നൂഹേ, നീ എന്ത് ചെയ്യണം? ഒരു കപ്പലുണ്ടാക്കണം. ആ കപ്പലിൽ പിന്നീട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസികളെ അതിൽ പ്രവേശിപ്പിക്കണം എന്നൊക്കെ. എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടത്? ബി അഅയുനിന, നമ്മുടെ നിർദ്ദേശപ്രകാരം. ആരുടെ? അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. ബി അഅയുനിന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടുത്തു നിന്നുള്ള മേൽനോട്ടത്തിൽ. വഹീന, നമ്മുടെ നിർദ്ദേശത്തിലും, വഹീൻ്റെ അടിസ്ഥാനത്തിലും. അതായത് ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു വഹീ നൽകും. മനസ്സിലായില്ലേ? മാദാ തസ്നഉഹു, എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? താങ്കൾ കപ്പലുണ്ടാക്കണം. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തേക്കിൻ്റെ തടിയിലാണ്, മരത്തിലാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് തഫ്സീറിൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരണത്തിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം മരം മുറിക്കുകയും ആ മരം ഉണക്കിയെടുത്തു എന്നാണ് തഫ്സീറിൽ കാണുന്നത്. അതിന് ഏകദേശം 100 വർഷത്തോളം, ഫീമി എത്തി സനത്തിൻ, 100 വർഷത്തോളം എടുത്തു. എന്നിട്ട് അതിനെ കൊത്തി മിനുക്കി എടുത്തു അടുത്തൊരു 100 വർഷം കൊണ്ട്. വനജ്ജറഹ ഫിമി എത്തി സനത്തിൻ ഉഹ്റ, വേറൊരു 100 വർഷം കൊണ്ട്. പിന്നെ 40 വർഷമാണ് എടുത്തത് എന്നല്ല അഭിപ്രായമുണ്ട്. അള്ളാഹു ആലം, അള്ളാഹുവിനാണത് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ കൽപ്പന, അന്നല്ലാഹ അമറഹു അന്യസ്നഅഹ മിൻ ഖഷബി, മിൻ ഖഷബിൻ മരം കൊണ്ട് ഒരു കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിനോട് കൽപ്പിച്ചു. അതിൻ്റെ നീളവും അതിൻ്റെ വീതിയുമൊക്കെ പറയുന്നുണ്ട് ആ കപ്പലിൻ്റെ. ഏകദേശം സമാനീന ദിറാൻ എന്നൊരു അഭിപ്രായം കാണാം. അതിൻ്റെ നീളം തൂലുഹ, അതിൻ്റെ നീളം ഏകദേശം 80 മുഴം നീളമുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ വീതി 50 മുഴമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചു തരുന്ന വിഷയങ്ങൾ അതേപോലെ മനസ്സിലാക്കാനും അതിൻ്റെ തഫ്സീറുകൾ വരുന്നിടത്ത് പണ്ഡിതന്മാരുടെ ഏറ്റവും ശരിയായ കാര്യങ്ങളോട് യോജിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. ഏതായാലും നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുകയും നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വഹീൻ്റെ അടിസ്ഥാനത്തിൽ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ കപ്പലിൻ്റെ നീളവും വീതിയും അതിനടുത്ത സമയമൊക്കെ മുഫസ്സിറുകൾ പല ചർച്ചകളും അവിടെ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ആ കപ്പൽ അദ്ദേഹം നിർമ്മിച്ചു. പല അഭിപ്രായങ്ങളുടെ അതിൻ്റെ നീളത്തെക്കുറിച്ച്, 1000 അടിയാണ്, 600 അടിയാണ്, 300 അടി വീതിയാണ്, അങ്ങനെ പല രൂപത്തിൽ പണ്ഡിതന്മാർ അത് ഈ വിഷയത്തിൽ തഫ്സീറിൽ ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നൂഹ് നബി അലൈഹി സ്വലാം ആ കപ്പലുണ്ടാക്കി. ആ കപ്പലുണ്ടാക്കുകയും എന്നിട്ട് കപ്പലുണ്ടാക്കുന്ന സമയത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തി എന്താണ്, വലാ തുഖാത്തിബിനി ഫില്ലദീന ലലമു, നൂഹ നീ എന്നോട് സംസാരിക്കരുത് ഫില്ലദീന ലലമു, അതിക്രമം പ്രവർത്തിച്ചവരുടെ കാര്യത്തിൽ, അക്രമം ചെയ്തവരെപ്പറ്റി. കാരണം ഇന്നഹും മുഗറഖൂൻ, തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടാനുള്ളവരാണ് എന്നാണ് അവിടെ ലലമു. അക്രമം ചെയ്തവരാരാണ്? വളരെ വ്യക്തമാണ്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനം കേട്ടു മനസ്സിലാക്കി തൗഹീദിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുവഹ്ഹിദുകളും മുഅ്മിനുകളുമായി അതിന് തയ്യാറാകാതെ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്നതിന് എതിർത്ത്, അതിനെ നിഷേധിച്ച്, അതിനെ പരിഹസിച്ച് മറുഭാഗത്തു നിന്നു. അവർ ചെയ്ത ലുൽമ എന്താ? ഏറ്റവും വലിയ ലുൽമ നമുക്കറിയാം, അവർ അള്ളാഹുവിന് പുറമെ വദ്ദ്, സുവാ, യഊത്, യഊഖ്, നസ്ർ ഒക്കെ തുടങ്ങിയ വിഗ്രഹങ്ങളോടാണ് അവർ പ്രാർത്ഥനകളും നേർച്ചകളുമൊക്കെ അർപ്പിച്ചിരുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ലുൽമ. ആ അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത്, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടുന്ന ദുആ, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന ഗുണവും ദോഷവുമൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികളിൽ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ, അവയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുകയും അവയുടെ മുമ്പിൽ ഭജനയിരിക്കുകയും ഇബാദത്തുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും വലിയ ലുൽമ. ആ ലുൽമ അവർ ചെയ്യുന്നു. അതുമാത്രമല്ല, ലുൽമ അവരിലേക്കു കടന്നു വന്ന താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു പ്രവാചകനെ കളിയാക്കുകയും എതിർക്കുകയും അനുസരണക്കേട് കാണിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ പ്രകൃതിപരമായ ന്യായത്തിൻ്റെ ക്രമത്തിൻ്റെ വഴിയിൽ നിന്ന് അന്യായത്തിൻ്റെ അക്രമത്തിൻ്റെ മാർഗം അവർ സ്വീകരിച്ചു. ക്രമം തെറ്റിച്ച് അക്രമം അവർ സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് വലാ തുഹാത്വിബിനി, അവരുടെ കാര്യത്തിൽ അല്ലേ, സ്വന്തം നാട്ടുകാരാണ്, സ്വന്തം കുടുംബക്കാരാണ്, ഭാര്യയും മകനടക്കമുണ്ട്, അങ്ങനെ പലരുള്ളത് കൊണ്ട് തന്നെ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഹൃദയ വിശാലതയുള്ളവരും അനുകമ്പയുള്ളവരും കാരുണ്യമുള്ളവരൊക്കെ ആയിരിക്കും അമ്പിയാക്കൾ. നശിപ്പിക്കപ്പെടും, ശിക്ഷിക്കപ്പെടാൻ പോകണമെന്ന് പറയുമ്പോൾ മനസ്സ് ഇടറുകയോ അവരോടൊരു ആർദ്രത തോന്നി അവരുടെ കാര്യം തൻ്റെ റബ്ബിനോട് വീണ്ടും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അല്ല ഖണ്ഡിതമായി നൂഹ് നബി അലൈഹി സ്വലാമിനെ ഓർമ്മിപ്പിക്കുകയാണ്. വലാ തുഖാത്തിബിനി ഫില്ലദീന ലലമു, നൂഹ് ഒരിക്കലും അതിക്രമികളുടെ കാര്യത്തിൽ നീ എന്നോട് എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്, അവരെ നശിപ്പിക്കണ കാര്യത്തിൽ അല്ല അതിൽ ഒരു പുനർപരിശോധന നടത്താൻ വേണ്ടി ആവശ്യപ്പെടരുത്. കാരണം ഹഖ അലൈഹിം അൽ ഖൗൽ, അള്ളാഹുവിൻ്റെ ഖൗൽ അവരുടെ മേൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇന്നഹും മുഗറഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ് എന്ന വിഷയം അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വസ്നഉൽ ഫുൽക ബി അഅയുനിനാ വവഹീന, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നുഹ നീയൊരു കപ്പലുണ്ടാക്കുക. വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്തു ചെയ്യുന്ന, ന്യായം വിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ആരാധന നടത്തുന്ന, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അനുസരിച്ച് അതിനനുസരിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ന്യായത്തിൻ്റെ മാർഗം ഇസ്ലാം സ്വീകരിക്കാതെ പ്രവാചകന്മാരോട് എതിർക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന, നിന്ദ്യതയുടെ വെല്ലുവിളിയുടെ മാർഗം സ്വീകരിച്ച, ലുൽമ് ചെയ്ത ആളുകൾ, അവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. ഇന്നഹും മുഖറഖൂൻ, കാരണം അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ് എന്നാണ് 37-ാമത്തെ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 38-ാമത്തെ ആയത്താണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമിഹി സഖിറു മിൻഹു ഖാല ഇൻ തസഖറു മിന്നാ ഫഇന്നാ നസഖറു മിൻകും കമാ തസഖറൂൻ. സ്വനഅ യസ്നഉ നമ്മൾ പഠിച്ചു, ഉണ്ടാക്ക നിർമ്മിക്ക. വയസ്നഉ നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിക്കുന്നു, നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ ഫുൽക കപ്പലിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പൂർത്തീകരിച്ച് നിർമ്മിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് വകുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലെ ഓരോ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോഴെല്ലാം, കുല്ലമാ ആ സന്ദർഭങ്ങളിലെല്ലാം ഓരോ സമയത്തും, ഏത് മറ എന്നാണ് നടന്നു പോകുക, അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തുകൂടെ, ഒരു മലഉൻ പ്രമാണിമാരുടെ ഒരു സംഘം, മിൻ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട, അതായത് നേരത്തെ പറഞ്ഞ ലോലിമീങ്ങൾ, തൗഹീദിൻ്റെ എതിർഭാഗത്തു നിൽക്കുന്ന, വദ്ദിനെയും സ്വാഅനും യഹൂദിനെയും ആരാധിക്കുന്ന, നിന്റെ ശിക്ഷയൊന്ന് ഇറക്കി കാണിച്ചുകൊണ്ടാന്ന് പരിഹസിച്ച, വെല്ലുവിളിച്ച ആ പ്രമാണിക്കൂട്ടം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിങ്ങനെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അടുത്തുകൂടി നടന്നു പോകും. അപ്പോഴും അവർക്കുള്ള പണി എന്താണ്? സഖിറു മിൻഹു, അദ്ദേഹത്തെ അവർ പരിഹസിക്കണം. സഖിറ എന്നാണ് കളിയാക്കുക, സഖിറു അവർ കളിയാക്കി, മിൻഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ, കാരണം കപ്പൽ കടലിലാണ് ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ കരയിൽ ഗ്രൗണ്ടിൽ ഒഴിഞ്ഞ സ്ഥലത്ത് കപ്പലുണ്ടാക്കുന്ന നൂഹനെ നോക്കി അവർ പരിഹസിക്കാണ്, കളിയാക്കാണ്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം, ഖാല നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തസ്ഖറു നിങ്ങൾ മിന്ന ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്ന പക്ഷം, ഇൻ എന്ന എങ്കിൽ ആണ് ഒരു ഷർത്താണ്, ഇൻ തസ്ഖറു നിങ്ങൾ കളിയാക്കുകയാണെങ്കിൽ, മിന്ന ഞങ്ങളെ, ഞങ്ങൾ നിങ്ങൾ കളിയാക്കുന്ന പക്ഷം, ഫ അങ്ങനെയാണെങ്കിൽ, ഇന്ന തീർച്ചയായും ഞങ്ങളും, നസ്ഖറു ഞങ്ങളും കളിയാക്കും, മിങ്കും നിങ്ങളെ, കമ തസ്ഖറൂൻ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നത് പോലെ. അത് വ്യക്തമായൊരു സൂചനയാണ്, ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ്, മനസ്സിലായില്ലേ? അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു വഹിയിലൂടെ അറിയിച്ചു, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ്. ഈ കപ്പലുണ്ടാക്കിയാൽ അതിൻ്റെ അടുത്ത ഘട്ടം പ്രളയം ഉണ്ടാകും. ആ കപ്പലിൽ, കാരണം കപ്പൽ വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുക, ആ കപ്പലിൽ വെള്ളത്തിൽ വിശ്വാസികൾ ഈ കപ്പലിൽ കയറി രക്ഷപ്പെടും. പരിഹസിച്ചവർ ഈ കപ്പലിനെ നോക്കി, കപ്പൽ നിർമ്മാണത്തെ നോക്കി പരിഹസിക്കുന്ന ആളുകൾ, അവർ കപ്പലിൽ കയറില്ല, അവർ മഴവെള്ളത്തിൽ പ്രളയത്തിൽ മുക്കി നശിപ്പിക്കപ്പെടും. അന്ന് ഈ പരിഹസിച്ചവർക്ക് ബോധ്യപ്പെടും തങ്ങൾ പരിഹസിച്ചത് അബദ്ധമായി എന്ന്. അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം നൂഹ് നബി അലൈഹിസ്സലാമിന് നേരത്തെ ഉണ്ട്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ വ്യക്തമാണ് ഈ വചനം, 38-ാമത്തെ വചനം. വയസ്നഉൽ ഫുൽക, നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുന്നു. വകുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു കൂട്ടം പ്രമാണിമാർ, മറ അലൈഹി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുന്ന കുല്ലമാ സന്ദർഭങ്ങളിലൊക്കെ, സഖിറൂ മിൻഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ അവർ കളിയാക്കി പരിഹസിച്ചു. കാലവർ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തസ്ഖറു മിന്ന നിങ്ങൾ എന്നെ കളിയാക്കുകയാണെങ്കിൽ, ഞങ്ങളെ കളിയാക്കുന്ന പക്ഷം, ഫഇന്ന നസ്ഖറു മിൻകും, തീർച്ചയായും ഞങ്ങളും നിങ്ങളെ കളിയാക്കും. കമാ തസ്ഖറൂൻ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നത് പോലെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം അവരെ തിരിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുന്നു. ആ കപ്പലുണ്ടാക്കുമ്പോൾ കടലിലുണ്ടാക്കേണ്ട കപ്പൽ കരയിലുണ്ടാക്കുമ്പോൾ അവർ തീർച്ചയായും കളിയാക്കും. കളിയാക്കുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനറിയാം ഈ പിന്നെ കപ്പൽ, പിന്നീട് ഇവിടെ മഴ പ്രളയം വന്ന് ഈ കപ്പൽ വിശ്വാസികൾ കയറും, ഈ കളിയാക്കുന്നവരൊക്കെ മുക്കി നശിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം നൂഹ് നബി അലൈഹിസ്സലാമൻ അറിയുന്നത് കൊണ്ട് തന്നെ നൂഹ് നബി അലൈഹിസ്സലാം അവർ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നാശത്തിലേക്ക്, ഈ പരിഹാസത്തിനൊക്കെ ഒരു അതിരുണ്ട്, തീർച്ചയായും ആത്യന്തികമായി പരിഹസിക്കപ്പെടുന്നവർ നിങ്ങളായിരിക്കും എന്നുള്ള കാര്യം നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഈ 38-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കുള്ള ഗുണപാഠം വിശ്വാസവും നമ്മുടെ ഈമാനും അത് നിലകൊള്ളുന്നത് അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ബോധ്യത ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വാക്കും, ചില കാര്യമൊന്നും ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പിന്നീട് ബോധ്യപ്പെടും. സ്വഹീഹായ ഹദീസാണെങ്കിൽ അത് ദൈവിക വഹിയാണ്, അള്ളാഹുവിൻ്റെ വഹിയാണെന്ന് മനസ്സിലാക്കുക. ഖുർആനിൻ്റെ വചനങ്ങളും ഹദീസുകളും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് ചിലത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അത് ബോധ്യപ്പെടും കുറച്ച് കഴിയുമ്പോൾ. എന്താണ് ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കപ്പലുണ്ടാക്കുന്നത് എന്ന് പരിഹാസത്തോടുകൂടി നോക്കിയവർക്ക് പിന്നീട് പ്രളയം വരികയും ആ കപ്പലെന്താണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അത് ആത്യന്തികമായി അള്ളാഹുവിനും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ സന്ദേശം നമ്മിലേക്കെത്തിക്കുന്ന അമ്പിയാക്കളെ പിൻപറ്റുന്നവർക്കും ആയിരിക്കും ആത്യന്തികമായ രക്ഷയുണ്ടാവുക എന്ന് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമുകളിലൂടെ അവൻ ഉദ്ദേശിച്ച കാര്യം യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രോതാക്കൾ കേട്ടത് ഹൃദയ വസന്തം, വിശുദ്ധ ഖുർആൻ അർത്ഥവും വ്യാഖ്യാനവും പ്രാമാണികമായി പഠിപ്പിക്കുന്ന ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 37-38 വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ജംഷീർ സ്വലാഹി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. പാരായണം നിർവഹിച്ചത് അബ്ദുള്ള അൽ മത്റൂദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷ അള്ളാഹ്. മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർദി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 395 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: യഅമലൂൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 395-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സവാദി.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി ഹാഫിദ് ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

ലിയജ്സിയല്ലാഹു സ്സാദിഖീന

0: ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഒന്നാമത്തെ വചനം മുതൽ ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെ നന്നായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുക. പുതിയ ആയത്തുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ മുമ്പ് പഠിച്ച ആയത്തുകളും സൂറത്തുകളും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുന്നതിനാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹഫ് 32 വചനം മുതൽ സൂറത്തു ത്വാഹ 110 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അലി അൽ ഹുദൈഫി.

موعدا. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين.

زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا

وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا.

لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا.

يجيب أخرى. قال ألقها يا موسى. فألقاها فإذا هي حية تسعى.

موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى

موسى واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري

موعدا لا نخلفه نحن ولا أنت مكانا سوى.

ഇലാഹു വസിഅ കുല്ല ഷൈഇൻ ഇൽമാ കദാലിക നഖുസ്സു അലൈക മിൻ അൻബാഇ മാ ഖദ സബഖ വഖദ ആതൈനാക മിൻ ലദുന്നാ ദിക്റ മൻ

0: قولا يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما.
1: ما شاء الله بارك الله فيكم. نعم ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൽ കഹ്ഫിലെ 32 മുതൽ സൂറത്തു ത്വാഹ 110 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
4: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
5: അവലം യറൗ ഇല ത്വൈര ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ് ആണ്. ഉതുവ്വി വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَّا إِدْغَام نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ

ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈ സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാൻ പ്രോഗ്രാമിലൂടെ സൂറ 544 മുതൽ 53 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമദ് ഉസൈൻ.
1: നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അൻആമിലെ 96 മുതൽ 99 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
2: فالق الإصباح وجعل الليل سكنا والشمس والقمر

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 96 മുതൽ 99 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനൈജി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം അടുത്തതായി കേൾക്കുന്നത് ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഹൂദിലെ 44-45 വചനങ്ങളുടെ പഠനമാണ് നാം ഇനി ഗ്രഹിക്കുന്നത്. പഠനം നിർവഹിക്കുന്നത് ബഹുമാനിയായ ജംഷീർ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 44-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാകുന്നു: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖീല യാ അർളു ബലഗി وَقِيلَ يَا أَرْضُ ابْلَعِي مَاءَكِ وَيَا سَمَاءُ أَقْلِعِي أَقْلِعِي وَغِيضَ الْمَاءُ وَغِيضَ الْمَاءُ وَقُضِيَ الْأَمْرُ وَاسْتَوَتْ عَلَى الْجُودِيِّ وَقِيلَ بُعْدًا لِقَوْمِ الظَّالِمِينَ وَقِيلَ قَالَ نَنَا പറഞ്ഞു. قِيلَ نَنَا പറയപ്പെട്ടു. قِيلَ نَنَا പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? യാ അർളു, ഏ ഭൂമി. ഇബ്ലഈ, നീ വിഴുങ്ങുക. മാഅക്കി, നിന്റെ വെള്ളം. അങ്ങനെ മഴ പെയ്ത് ഭൂമിയിലുള്ള വെള്ളത്തിന് ഭൂമിയുടെ അടിയിലേക്ക് പിന്നെ താഴ്ന്നു പോകാൻ വേണ്ടി ഭൂമിയോട് വിഴുങ്ങുക. വയാ സമാ ഉ, ഏ ആകാശമേ. അഖ്ലിഈ, നീ പിടിച്ചു വെക്കുക. എന്ത് പിടിച്ചു വെക്കുക? നിർത്തുക. അക്കലഴിയെന്നാണ് നിർത്തുക. വഖീലൽ മാഉ, വഖുലിയൽ അംറു, പിന്നെ കൽപ്പന എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കൽപ്പന നിറമേറ്റപ്പെട്ടു. വെള്ളം എന്ത് ചെയ്തു? വറ്റി. ആകാശത്തിനോട് നിർത്താനും പറഞ്ഞു, ഭൂമിയോട് പിന്നെ വിഴുങ്ങാനും, വെള്ളത്തെ വിഴുങ്ങാനും കൽപ്പന. ആ കൽപ്പന നിറവേറ്റപ്പെട്ടു. വസ്തവത്ത്, പിന്നെ ആ കപ്പൽ അണഞ്ഞു, നങ്കൂരമിട്ടു. അലൽ ജ്യൂതിയി, ജ്യൂതി പർവ്വതത്തിൽ. വഖീല, പറയപ്പെടുകയും ചെയ്തു. കാലതണ പറഞ്ഞു, കീല പറയപ്പെട്ടു. ബുഅദൻ ലിഖൗമിൽ ളാലിമീൻ, ബുഅദൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ബഅീദ്, ദൂരെ എന്നാണ്. ഇവിടെ ബുഅദൻ, വിദൂരത. ആർക്ക്? ലിഖൗമിൻ, ലിഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക്. എന്തിൽ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ. അപ്പോൾ ഭൂമിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, നിന്റെ വെള്ളം നീ വിഴുങ്ങൂ. ഇത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ അള്ളാഹു ശിക്ഷ നടപ്പാക്കി, മഴ പെയ്തു വെള്ളപ്പൊക്കം, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം, അടുപ്പിൽ നിന്നുപോലും ഉറവ പൊട്ടുന്ന രീതിയിൽ ഭൂമിയിൽ നിന്ന് വെള്ളം നിർഗളിക്കാം, അങ്ങനത്തെ തൂഫാനാണ്, വെള്ളപ്പൊക്കമാണ് നൂഹ് നബിയുടെ ജനതയിൽ നടന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ വിശ്വാസികൾ മുഴുവൻ കപ്പലിലാണ്. കുറച്ചാളുകളാണുള്ളത്, നൂഹ് നബിയും വിശ്വാസികളും, ഓരോ ജീവജാലങ്ങളിൽ നിന്ന് ഇണകളും, ബാക്കി ഉള്ള ആളുകൾ ഭൂമിയിലാണ്. അവരിലേക്കാണ്, നിഷേധികളായ ഈ ജനതയിലേക്കാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും. ഭൂമി മുഴുവൻ വെള്ളമാണ്. അപ്പോൾ അവിടെ ആ വെള്ളത്തിനെയാണ് അള്ളാഹു കൽപ്പിക്കുന്നത്, ഭൂമിയോട് നിന്റെ വെള്ളം നീ വിഴുങ്ങണം, ആകാശത്തോട് മഴ നിർത്താനും. ആ കൽപ്പനയാണ്. ആ കൽപ്പന എന്ത് ചെയ്തു? വെള്ളം വറ്റുകയും അള്ളാഹുവിൻ്റെ ഉത്തരവ് നിറവേറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കപ്പൽ ജൂതി പർവ്വതത്തിൽ ഉറച്ചു നിൽക്കുകയും അക്രമികളായ ജനതക്ക് പിന്നെ വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർക്ക് വിദൂരത, അതൊരു ശാപത്തിൻ്റെ ഒരു വാക്ക് പോലുള്ള വാക്കാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വചനം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, ഭൂമിയിലെ ആളുകൾ മുഴുവനും എന്ത് ചെയ്തു? കപ്പലിലുള്ള വിശ്വാസികളല്ലാത്ത മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു. ആ സമയത്താണ് അള്ളാഹു അമർ അൽ അറുള്ള, അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കുന്നത്. എന്ത്? ഭൂമിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് ആ പിന്നെ വെള്ളം വിഴുങ്ങാനും കപ്പലിലെ ആളുകളല്ലാത്ത ആളുകൾ മുഴുവൻ, പിന്നെ അവരെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ആ വെള്ളത്തിന് വിഴുങ്ങിക്കളയാൻ അള്ളാഹു ഭൂമിയോട് ആവശ്യപ്പെടുകയും ഭൂമി ആ കൽപ്പന അംഗീകരിക്കുകയും ചെയ്തു എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വരുന്ന ശിക്ഷയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ലളിതവും സുന്ദരവുമായ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സമാധാനത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ തൗഹീദിൻ്റെ സന്ദേശമാണ്. എന്നാൽ അതാണ് ഏറ്റവും മഹത്തായതും ഏറ്റവും ഗൗരവമേറിയതും ഏറ്റവും ഉജ്ജ്വലവും. അതിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുക, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ സത്യത്തിൽ ഇവിടെ അതിജീവിക്കാനുള്ള, സ്വസ്ഥമായി ജീവിക്കാനുള്ള ആനുകൂല്യം സ്വന്തം നശിപ്പിക്കുന്നതിൻ്റെ തുല്യമാണ്. അതുമാത്രമല്ല, ആ ജനത അള്ളാഹുവിനെ ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആ വെല്ലുവിളിയുടെയൊക്കെ പല ഫലമായിട്ടാണ് അള്ളാഹുവിൻ്റെ പിന്നെ ശിക്ഷ അവരിലേക്ക് വരുന്നതും. അപ്പോഴാണ് അള്ളാഹു മഴ പെയ്യിച്ച് വിശ്വാസികളെ കപ്പലിൽ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നിട്ടല്ല കൽപ്പിച്ചു ഭൂമിയോട് എന്ത്, അമറൽ അർള അൻ തബ്ലഅമാഅഹ അലദീന ബഅമിൻഹ വജതമഅ അലൈഹ, ആ വെള്ളം വിഴുങ്ങാൻ. അതേപോലെ അമറസ്സമാഅ അൻ തുഖ്ലഅനിൽ മതർ, മഴ നിർത്താൻ വേണ്ടി ആകാശത്തോടും അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ആ തീരുമാനം എന്ത് ചെയ്തു, ഭൂമി നടപ്പായി, ഭൂമി എന്തായി, കാലിയായി. ഭൂമി ആരെക്കൊണ്ട്, മിമ്മൻ കഫറബില്ല ലം യബഖ മിൻഹും ദയ്യാർ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, നിഷേധികളായ ആളുകളെ മുഴുവനും ആ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി. അപ്പോൾ ആ കപ്പലിലുള്ള ആളുകൾ മാത്രമാണ് ഭൂലോകത്തുള്ളത്. ആ കപ്പലാണ് എന്ത് ചെയ്തത്, വസ്തവത്ത്, അതാണ് ഉറച്ചു നിന്നത് ആ കപ്പൽ, അസഫീനത്തു, അതേപോലെ ആ കപ്പലും ബിമൻ ഫീഹ, അതിലുള്ള ആളുകളെയും കൊണ്ട്. എവിടെ, അലൽ ജൂദീ, ജൂദി പർവ്വതത്തിൽ. ഈ ജൂദി പർവ്വതം ഏതാണെന്നുള്ളതിൽ മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. അത് വഹുവ ജബലുൻ ബിൽ ജസീറ, അറബിൻ ഉപദ്വീപിലെ ജസീറത്തിലെ ഒരു മലയാണ്, പർവ്വതമാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ അതിനെപ്പറ്റി കുറേ ഉണ്ട് അഭിപ്രായങ്ങൾ. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കീഴൊതുങ്ങിയ ഒരു, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനീതനായി നിന്നുകൊടുത്ത ഒരു പർവ്വതം എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു മാസത്തോളം, വസ്തവത്ത് അലൈഹി ഷഹ്റൻ, ഒരു മാസത്തോളം അവരെന്ത് ചെയ്തു, ആ കപ്പലിൽ തന്നെ, ആ കപ്പൽ പിന്നെ കപ്പലിൽ വിശ്വാസികളെയും കൊണ്ട് അവിടെ നിന്നു എന്ന് ചില മുഫസ്സിറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. വേറെ ചില സ്ഥലത്ത് കാണാൻ പറ്റും ഒരു മാസമല്ല, അതിൽ കൂടുതൽ അവർ നിന്നു എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളും പല പിന്നെ ചർച്ചകളും മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റും. ഏതായാലും പിന്നെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു, ഭൂമിയിലെ സാഹചര്യങ്ങൾ നോക്കി അതിനുശേഷമാണ് എന്ത് ചെയ്തത്, താഴേക്ക് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കപ്പലിൽ നിന്നവരിറങ്ങി ഭൂമിയിലേക്ക് വരുന്നത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ കൂടെ കാന മഅ നൂഹിൻ ഫി സഫീനത്തി തമാനൂന റജുലൻ മഅഹും അഹ്ലൂഹും, ഏകദേശം 50 ആളുകളാണ് നൂഹ് നബിയുടെ കൂടെ ആ സമയത്ത് കപ്പലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ അല്ല, ആ ആളുകളുടെ കുടുംബങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തഫ്സീർ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വഇന്നഹും കാനു ഫി സഫീനത്തി മിഅത്തൻ വഖംസീന യൗമൻ, ഏകദേശം 150 ആ കപ്പലിൽ അവർ നിന്നു അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതുവരെ. അങ്ങനെ മൊത്തത്തിൽ ആ കപ്പൽ അവിടെ ഉറച്ചു നിന്നതിന് ശേഷമാണ് അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോടും കൂട്ടരോടും അവിടെ നിറങ്ങാനുള്ള കൽപ്പന വരുന്നതും, അങ്ങനെയാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ച് ഇറങ്ങി വരുന്നതും എന്നൊക്കെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം വളരെ വ്യക്തമായി ഇതിൽ നമുക്ക് കാണാം. അതായത് അള്ളാഹു കപ്പലുണ്ടാക്കാൻ പറയുന്നു, കപ്പലുണ്ടാക്കുന്ന സന്ദർഭത്തിൽ പോലും അതിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്ന നിഷേധികൾ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം ഇതിന് തൊട്ടുമുമ്പുള്ള വചനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ എന്നാൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വളരെ ക്ഷമയോടെ പരിഹസിച്ചവരോട് ഓർമ്മപ്പെടുത്തി, ആ പരിഹാസം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന നാളുകൾ വരാനിരിക്കുകയാണ് അവരെ ഓർമ്മപ്പെടുത്തിയതൊക്കെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അല്ല ഇതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ശിക്ഷ കടന്നു വന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. നൂഹ് നബിയുടെ മകൻ ഉപ്പാൻ്റെ വിളിക്ക് ഉത്തരം നൽകാതെ ഞാൻ വല്ല മലയിലും അഭയം തേടിക്കൊള്ളാം എന്ന അവിവേകത്തിൻ്റെ വിഡ്ഢിത്തത്തിൻ്റെ വർത്തമാനം പറഞ്ഞു. പക്ഷേ ഉപ്പ അള്ളാഹുവിൻ്റെ നബിയാണ്, മോനോട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഇന്ന് രക്ഷ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഒരു സംവിധാനം ഒന്നുകൂടല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ ആളുകളല്ലാത്തവർ മുഴുവൻ ഇന്ന് നശിപ്പിക്കപ്പെടും എന്നവർ വ്യക്തമായി മോനെ ഉപദേശിച്ചു. മോനും ആ തിരമാലകളിലൂടെ വെള്ളത്തിലേക്ക് ആണ്ടുപോയി. ശേഷമാണ് ഭൂമിയിലെ മുഴുവൻ നിഷേധികളെയും ഒന്നടങ്കം നശിപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു ഭൂമിയോട് പറഞ്ഞത്, ഭൂമി നീ നിന്റെ വെള്ളം എന്തു ചെയ്യണം, വറ്റിക്കുക. ആകാശമേ നീ മഴ നിർത്തുക. വഖീലയ അർളു ബിലഈ മാ അക്കി വയാ സമാഉ അഖ്ലിഈ വഖീലൽ മാഉ വഖുലിയൽ അംറു. ഭൂമിയോട് പറഞ്ഞു, ഇബ്ലഈ മാ അക്കി നിന്റെ വെള്ളം തീയ വിഴുങ്ങിക്കൊള്ളുക. ആകാശത്തോട് പറഞ്ഞു, അഖ്ലിഈ നീ പിടിച്ചു നിർത്തുക വെള്ളം, ഇനി മഴ പെയ്യേണ്ടതില്ല. അള്ളയാണ് മഴ പെയ്യിക്കുന്നതും അള്ളാഹുടെ തീരുമാനമാണ് അവിടെ നടപ്പാകുന്നത്. അങ്ങനെ വെള്ളം തീതു. വഖുലിയൽ അംറു തീരുമാനം, അള്ളാഹുടെ തീരുമാനം അവിടെ നടപ്പാക്കപ്പെട്ടു. വസ്തവത്ത് അൽ ജൂദിയി ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ ഉറച്ചു നിന്നു മഴയും വെള്ളമൊക്കെ അവസാനിച്ച്. വഖീല ബുഅദൽ ലഖൗമിൽ ളാലിമീൻ അതിൻ്റെ ആകത്തുക എന്താണ്, വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാവലും സുരക്ഷിതത്വവും, അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു ജനസമൂഹത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത. ബുഅദൻ അവർ വിദൂരമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ തൊട്ട്. ലിഖൗമിൽ ളാലിമീൻ ളാലിമീങ്ങളായ മുശിരിക്കുകളായ കാഫിറുകളായ നിഷേധികളായ ഒരു ജനസം എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 45-ാമത്തെ വചനമാണ് ഇനി അടുത്തത്. വനാദാ നൂഹൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദക അൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. വനാദാ നൂഹൻ റബ്ബഹു, നാദ യുനാദി നാല് വിളിക്ക അല്ലേ, വിളിക്ക നാദ യുനാദി. നൂഹൻ ആരെ വിളിച്ചത്? ഇവിടെ നൂഹാണ്, നൂഹ് നബി അലൈഹിസ്സലാം. ആരെ വിളിച്ചു? റബ്ബഹു അദ്ദേഹത്തിൻ്റെ റബ്ബിനെ, തൻ്റെ രക്ഷിതാവിന്. ഫ ഖാല അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ. ഇന്ന തീർച്ചയായും, ഇബിനീ എൻ്റെ മോൻ, മിൻ അഹ്ലീ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാകും, വ ഇന്ന തീർച്ചയായും, വഅദക നിന്റെ വാഗ്ദാനം നിന്റെ കരാർ, അൽ ഹഖ് അത് സത്യമാണ്, നിന്റെ വാഗ്ദാനം സത്യമാണ് താൻ. വ അൻത നീയാണല്ലോ അഹ്കം ഏറ്റവും നല്ല വിധികർത്താവ്, അൽ ഹാക്കിമീൻ വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവും നീയാകുന്നു. അപ്പം ഇവിടെ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സ്വന്തം മകൻ ഏതൊരു പിതാവിൻ്റെയും ഹൃദയ വേദനയാണ് ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമും പങ്കുവെക്കുന്നത്. തിരമാലകളിലേക്ക് ആണ്ടുപോകുന്ന മകനെ രക്ഷിക്കണം എന്നാഗ്രഹം സ്വാഭാവികമായും ഒരു പിതാവിനുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്? വിശ്വാസികളാണ് കപ്പലിൽ കയറേണ്ടതെന്നാണ്. അപ്പം മോനോട് നൂഹ് നബി പറയുന്നത്, ഈ വിശ്വസിച്ചവരുടെ കൂടെ നീ വിശ്വാസിയായിക്കൊണ്ട് ഈ കപ്പലിലേക്ക് വാ എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം ക്ഷണിക്കുന്നത്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുമ്പോൾ അള്ളാഹുവിനോട് വീണ്ടും നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? തൻ്റെ മോൻ മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, എന്നാൽ അവൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. നിന്റെ നൂഹെ, നിന്നെയും നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെയും രക്ഷപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു കരാറ് വാഗ്ദാനം അതാണ്. വഖദ് വഅത്തനി വഅദത്നി ബിനജാത്തി അഹ്ലി വവഅദുക്കൽ ഹഖുല്ലദീ ലാ യുഖ്ലഫ്. അല്ലാ, പിന്നെ നീയാണ് ഏറ്റവും നല്ല കരാർ പൂർത്തീകരിക്കുന്നവൻ. നീ ഒരിക്കലും നിന്റെ വിധിയിൽ അല്ല നിന്റെ കരാറിൽ ഒരു വാഗ്ദത്ത ലംഘനവും വരുത്തില്ല. എൻ്റെ മോൻ എൻ്റെ കുടുംബമല്ലേ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിനോട്. അതോടൊപ്പം തന്നെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കും, വഅൻ തഹ്കമുൽ ഹാക്കിമീൻ, തീരുമാനമെടുക്കുന്നവർ വിധി പറയുന്നവരിൽ ഏറ്റവും നല്ല വിധി കർത്താവ് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വിധി എന്താണോ അത് സമ്പൂർണമായ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ പിന്നെ രീതി. സത്യവിശ്വാസികളും സ്വീകരിക്കേണ്ടത് അതേ മാതൃക തന്നെയാണ്. തീർച്ചയായും അതിനുള്ള മറുപടി തൊട്ട വചനത്തിലൂടെ അള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിന് നൽകുന്നുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ വളരെ വ്യക്തമാണ്. വിശ്വാസത്തിൻ്റെ ബന്ധം, ആദർശത്തിൻ്റെ ബന്ധം അതിനോളം മഹത്തരവും പവിത്രവും ആയിരിക്കില്ല ഒരുപക്ഷെ ചിലപ്പോൾ രക്തബന്ധം. രക്തബന്ധത്തിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം, ബഹുമാനം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, ആദർശ ബന്ധുക്കൾ തമ്മിലുണ്ടാകും. ഇവിടെ ആ കാര്യം കൂടി നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം വരുമ്പോൾ, അള്ളാഹു ശിക്ഷയുടെ തീരുമാനം വരുമ്പോൾ അവിടെ ഒരു വേർതിരിവ്, അത് നബി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരായതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്തയും ഒരു രീതിയും ഒന്നും ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല. അള്ളാഹു നീതി നടപ്പാക്കും. അള്ളാഹു വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നതാണ് വിശ്വാസികളെയാണ് രക്ഷപ്പെടുത്തുക. നിഷേധികളെയും ധിക്കാരികളെയും അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവരാരാണെങ്കിലും അവരെ അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു അനീതി ഒരിക്കലും ചെയ്യില്ല, അന്യായം ഒരിക്കലും പ്രവർത്തിക്കില്ല. തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതൊക്കെയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയം, ആ പ്രളയത്തിന് ശേഷം അള്ളാഹിൻ്റെ തീരുമാനം വെള്ളത്തോട് അടങ്ങാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി ആ പ്രളയം അവസാനിപ്പിക്കാൻ അള്ളാഹിൻ്റെ കൽപ്പന വരുന്നു. അതിനുശേഷം അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം കപ്പൽ ജ്യോതി പർവ്വതത്തിലടുക്കുന്നു. ആ അവിടെ നിന്ന് വിശ്വാസികൾ ഏകദേശം എത്ര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനിടയിൽ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവുമായി തൻ്റെ മോനെക്കുറിച്ചുള്ള സംസാരവും, ആ സംസാരത്തിൽ അള്ളാഹുവിൻ്റെ മറുപടിയാണ് ഇനി അടുത്ത വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറം നൂഹ് നബിയുടെ കാലത്ത് നടന്ന ഈ സംഭവം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തൗഹീദിൻ്റെ മഹത്വവും വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്ന നല്ല ആക്കിബത്തും അവർക്കുണ്ടാകുന്ന സുരക്ഷിതത്വവും അവർക്കാണ് ശാശ്വതമായ വിജയവും എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് അവിശ്വാസികളായി ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, അതിനൊരു പരിധിയുണ്ട്. അത് എത്രമാത്രം പോയാലും അത് ദുരന്തകരമായൊരു പര്യവസാനത്തിലാണ് ചെന്നെത്തുക എന്നുള്ള പാഠമാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ റഹ്മാനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: ജസാകുമുല്ലാ ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 44-45 ആയത്തുകളുടെ പാരായണവും പഠനവും അർത്ഥവിശദീകരണവും ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജംഷീർ സലാഹി.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
6: പീസ് റേഡിയോ.
7: ഈ ശബ്ദലോകത്തെ
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്വിസ്. ശ്രോതാക്കൾ ആവേശപൂർവ്വം പങ്കെടുത്ത ഖുർആൻ ടെലിക്വിസിന്റെ പ്രക്ഷേപണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അവതരണം അമീർ ഒറ്റപ്പാലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയേറെ താല്പര്യത്തോടെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത പ്രോഗ്രാമാണിത് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ്ഇൽ നിന്നും 3 ചോദ്യങ്ങൾ 7-ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നു. വളരെ പ്രതീക്ഷയോടെയും ഉത്സാഹത്തോടെയും നിരന്തരം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: അസീം.
3: അസീം, അസീമ എവിടെയാണ് വീട്? അസീമിന്റെ
4: പൊന്നാനി.
3: പൊന്നാനിയാണ് വീട്. എത്രാം ക്ലാസ്സിലേക്കാണ് ഇനി മോന്?
4: 5-ാം ക്ലാസ്സിലേക്കാ.
3: 5-ാം ക്ലാസ്സിൽ പാസ്സായില്ലേ? ജയിച്ചില്ലേ 5-ാം ക്ലാസ്സിലേക്ക്? മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. അപ്പോ വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിത് അല്ലേ. ഖുർആൻ റേഡിയോ കേൾക്കാറുണ്ടോ? അതിൽ പ്രോഗ്രാമുകളൊക്കെ ഇഷ്ടമാണോ? മാഷാല്ലാ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അസീം?
4: രണ്ടാമത്.
3: 2-ാമത്തെ പ്രാവശ്യമാണ്. മാഷാല്ലാ. ആദ്യത്തെ പ്രാവശ്യം സമ്മാനം കിട്ടിയോ? ഇല്ല. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ സമ്മാനം വാങ്ങണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എവിടുന്ന് മുതലാണ് ചോദിക്കുക? ഏതുവരെയാണ് ചോദിക്കുക? ചോദിക്കേണ്ടത് അല്ല, സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൻ നബ വരെയാണ്. അപ്പോ പുതിയ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടില്ല അല്ലേ? അല മുതലല്ല, സൂറത്തുൻ അവസാനത്തെ ജുസ് അഥവാ സൂറത്തുൻ നബ മുതൽ സൂറത്തുൻ നാസ് വരെ ആക്കിയിട്ടുണ്ട്. മോന് റെഡിയല്ലേ? പേടിയൊന്നും വേണ്ട, ബേജാറൊന്നും വേണ്ട. നമ്മൾ വളരെ ഉഷാറായിട്ട് പങ്കെടുക്കണം. ഓക്കെ. ആ, അപ്പോൾ 1-ാമത്തെ ചോദ്യം അസീമിനോട് ചോദിക്കുകയാണ്. റെഡിയായിട്ട് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ റെഡിയായി അതിൻ്റെ ശേഷം ഉടനെ ഉത്തരം പറയണം. ഓക്കെ, ശരി. 1-ാമത്തെ ചോദ്യം ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഓതേണ്ടത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وخلقناكم أزواجا
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا نومكم سباتا

0: وجعلنا الليل لباسا وجعلنا النهار معاشا.
1: ما شاء الله، مبروك، بارك الله فيك، حسبك. എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിന് അസീം നല്ല നിലക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഓതിയ ആയത്തുകളൊക്കെ ശരിയാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ഒന്നാമത്തെ ഉത്തരം പറഞ്ഞതുപോലെ വളരെ നല്ല എനർജറ്റിക് ആയിട്ട് രണ്ടും മൂന്നും ഉത്തരങ്ങൾ പറയണം. ഓക്കെ. പക്ഷെ രണ്ടാമത്തെ ചോദ്യം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചിട്ട് മോൻ അതിന് മറുപടി പറയണം. രണ്ടാമത് ഞാൻ ചില ആയത്തുകൾ ഓതും. ആ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലെ ആയത്താണ് എന്നാണ് അസീം പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ആ ഓതുന്ന സൂറത്ത് ആയത്തുകൾ ശ്രദ്ധിച്ച് അത് ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്ന് ശ്രദ്ധയോടുകൂടി പറയണം. എന്നാൽ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക.
2: فحشر فنادى فقال انا ربكم الاعلى.
1: ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? അബസ വതവല്ല എന്ന് തുടങ്ങുന്ന സൂറത്ത് അബസയിലെ ആയത്തുകളാണ് എന്നാണ് മോൻ പറയുന്നത് അല്ലേ? എന്നാൽ ഉത്തരം ഉറപ്പിച്ചു പറയൂ, അബസയാണോ നാസിയാത്താണോ? നേരത്തെ അബസ അത് പറഞ്ഞില്ലേ, അപ്പൊ ശ്രദ്ധിക്കാതെ ഉത്തരം പറയരുത് കേട്ടോ. സൂറത്ത് നാസിയാത്തിലെ ആയത്തുകളാണ്. അപ്പോൾ അവസരം ഒരു ഉത്തരത്തിന് ഉത്തരം കൊണ്ട് ചിലപ്പോൾ അവസരം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഉത്തരം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. എന്തായാലും അൽഹംദുലില്ലാ, രണ്ട് ഉത്തരങ്ങളും മോൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ഓതി ആയത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് അസീം ഓതേണ്ടത്. റെഡിയാണോ? റെഡിയാണോ? കുറച്ച് ചോദ്യം കുറച്ച് സ്ട്രോങ് ആയാലോ. മാഷാല്ലാ, ഞാൻ ഉഷാറാണല്ലോ. ചോദ്യം കുറച്ച് സ്ട്രോങ് ആയാലോന്ന്? കുഴപ്പമില്ല, മാഷാല്ലാ, ബോൾഡാണ് ആള്. അസീം എന്ന് പറഞ്ഞാൽ തന്നെ അസീമാണ്. നല്ല ദൃഢ മനസ്കനായ ഉലുൽ അസ്മ്. എന്തായാലും മോൻ്റെ പേരും മോൻ്റെ ആ ഒരു മറുപടിയും വളരെ ഇഷ്ടമായി. എന്നാൽ ഞാൻ ഓതച്ച ആയത്ത് ഓതുമ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. തൊട്ട് മുൻപുള്ള ആയത്ത്, ശേഷമുള്ള ആയത്തല്ല, മുൻപുള്ള ആയത്ത്.

അതിൻ്റെ മുൻപുള്ള ആയത്തോത്. ഒന്നുകൂടി ആയത്ത് മനസ്സിലായില്ലേ?

0: وتأكلون التراث أكلا لما. ഓതേണ്ടത് വല്ല തഹാദൂന, അതിൻ്റെ തൊട്ട് മുൻപുള്ള ആയത്താണ്. വേഗം ഓതിക്കോളൂ. കിട്ടിയോ? ഹലോ അസീം. ആ ഏതായത്താണ് അതിൻ്റെ തൊട്ട് മുൻപുള്ള ആയത്ത്? ഒന്നുകൂടി ഓതണോ? ولا تحاضون على طعام المسكين. അതിന് മുൻപുള്ള ആയത്ത്. ആ മാഷാല്ലാ, ഇത്രയും സമയം എടുക്കരുത്. അടുത്ത പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറയണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഉത്തരവും ശരിയായി. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. മോന് ഒരു സമ്മാനത്തിന് അർഹനാണ്. പീസ് റേഡിയോ നൽകുന്ന ഒരു സമ്മാനം മോനെ തേടിയെത്തും ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും ഒരുപാട് പഠിക്കാനും നല്ല നിലക്കത് ജീവിതത്തിൽ പ്രയോജനപ്പെടാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൊന്നാനിയിൽ നിന്നും അസീമാണ്, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അസീമാണ് വിളിച്ചത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് സമ്മാനാർഹനായിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്. അടുത്ത കോളർ ആരാണെന്ന് ശ്രദ്ധിക്കാം. വഅലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരാണ് വിളിക്കുന്നത്?
1: ഫാത്തിമ.
0: ഫാത്തിമ, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് ഫാത്തിമക്ക് സ്വാഗതം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫാത്തിമ മോൾ? അൽഹംദുലില്ലാ, അൽഫിത്ര ലെവൽ വണ്ണിൽ പഠിക്കുന്ന ഫാത്തിമ എത്രാം ക്ലാസ്സിലാണ്? അവിടെ ലെവൽ വൺ എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞോ? ഇല്ല, രണ്ടു കൊല്ലം കഴിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഏതാണ് സ്ഥലം, എവിടുന്ന വിളിക്കുന്നത്? കാടാമ്പുഴ. അവിടെ കാടും പുഴയുണ്ടോ? ഏ, ആ പുഴയുണ്ടോ അവിടെ അല്ലേ? ആ ആ ആ മാഷാല്ലാ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. നോമ്പ് നോറ്റിട്ടുണ്ടോ? മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. എത്ര നോമ്പ് നോറ്റു? ഏ ഫാത്തിമ, ഇൻഷാല്ലാ ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഫാത്തിമ മോൾ. ഈ ഒരു ചൂടുള്ള പ്രയാസമുള്ള അവസ്ഥയിലും ഫാത്തിമ നോമ്പ് നോക്കാൻ ശ്രമിച്ച്, ഇന്നത്തെ നോമ്പ് മുഴുവനായിട്ട് നോക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫാത്തിമ ആദ്യമായിട്ട് വിളിക്കുകയാണോ? മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഏ, നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എത്ര സമ്മാനം കിട്ടി? മൂന്ന് സമ്മാനം കിട്ടി. മാഷാല്ലാ. അപ്പൊ ഫാത്തിമ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ എന്തായാലും ഫാത്തിമ മോൾ ഇന്നൊരു പാട്ടൊക്കെ പാടണം, ഇത്രയും നമ്മൾ പരിചയമായ സ്ഥിതിക്ക്. ആ ഏത് പാട്ടാണെന്ന് പാടുന്നത്? ആ നല്ല ഉഷാറായിട്ട് ഒരു രണ്ട് വരി നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടിക്കേ.

0: മാഷാ അല്ലാ, എന്താ നല്ല പാട്ട്! ഇത്രയും നല്ല പാട്ട് പാടുന്ന കുട്ടികളൊക്കെ ഉണ്ടോ ഇവിടെ? ആരാണ് ഈ പാട്ട് പഠിപ്പിച്ചത് മോളെ? പീസ് റേഡിയോ. ആ, പീസ് റേഡിയോ എന്ന് കേട്ട് പഠിച്ചാണ്. ആ, ആരും പഠിപ്പിച്ചാന്നൊന്നുമല്ല അല്ലേ, സ്വന്തം പഠിച്ചതാണ്. എന്തായാലും വളരെ ഇഷ്ടമായി, നല്ല രസമുള്ള പാട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഫാത്തിമ മോൾക്ക് അറിയോ? അപ്പൊ റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ഏ ആ, അപ്പം എന്തായാലും ഒരു മൂന്ന് ചോദ്യം നല്ല സ്ട്രോങ്ങിലാണ് ചോദിക്ക. എന്തേ സ്ട്രോങ് ചോദിച്ച ഫാത്തിമ ഉത്തരം പറയോ? നോക്കട്ടെ, ഇൻഷാ അല്ലാ. അപ്പൊ എന്തായാലും ആ ഇൻഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യം, അൽഫിത്രയിലെ കൂട്ടുകാരിയായ ഫാത്തിമയോട് ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ മുൻപുള്ള ആയത്ത്, ശേഷമുള്ളതല്ല മുൻപുള്ള ആയത്താണ് ഫാത്തിമ ഓതേണ്ടത്. റെഡിയാണോ? ആ, എന്നാൽ ഞാൻ ഓതാണ്, ശ്രദ്ധിച്ചോ. ഇല്ല ഹമീമൻ വഗസ്സാഖ. ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്താണ് ഓതേണ്ടത് കേട്ടോ. ഇല്ല ഹമീമൻ വഗസ്സാഖ, ഓതിക്കോളൂ അതിൻ്റെ മുമ്പുള്ള ആയത്ത്. അടുത്ത ആയത്ത് ജസാ വിഫാഖ, അതാണല്ലോ നമുക്ക് വേണ്ടത്. അതിൻ്റെ മുൻപുള്ള ആയത്ത് ഇല്ല ഹമീമൻ വഗസ്സാഖ, അതിൻ്റെ മുൻപുള്ള ആയത്ത്. ഫാത്തിമല്ലേ പറഞ്ഞ് നല്ല സ്ട്രോങ് ഉള്ളത് ചോദിച്ചോന്ന്. ഹലോ, വേഗം അതിൻ്റെ മുമ്പുള്ള ആയത്ത് ചോദിക്കോ ഒന്നുകൂടി. അതാ ഇല്ല ഹമീമൻ വഗസ്സാഖ. എന്തായാലും മോള് ആ ഉത്തരം കഴിഞ്ഞു, ഉത്തരം ചോദ്യം ജയിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിൽ മോള് ജയിച്ചു, പാസ്. ഇനി രണ്ട് മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ എന്തായാലും രണ്ടാമത്തെ ചോദ്യം തൊട്ടടുത്ത സൂറത്ത്, സൂറത്ത് നാസിയാത്ത് എന്നാണ്. മോള് പഠിച്ചിട്ടുണ്ടോയെന്ന് നമ്മൾ നോക്കട്ടെ. അൽഫിത്ര കുട്ടികളെന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരും പറയാ, കുട്ടികൾ കുറേ ഖുർആൻ ഓതുന്ന കുട്ടികളാണ്. ഏ മാഷാല്ലാ, എന്താ മോള് ഉഷാറാണ്. അപ്പോൾ അടുത്ത ചോദ്യം സൂറത്ത് നാസിയാത്ത് എന്നാണ്. ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കിയാണ് മോള് ഓതേണ്ടത്. ആ, ഓതട്ടെ.
1: أبصارها خاشعة يقولون أئنا

حاسبوك ഹസ്ബുക്ക് ഹസ്ബുക്ക് മാഷാല്ലാ, വളരെ സന്തോഷമുണ്ട്. ഫാത്തിമ മോൾ അടുത്തുണ്ടെങ്കിലിപ്പോൾ എന്താ ഇപ്പോൾ പറയുക, വളരെ നല്ല ഒരു സമ്മാനം ഇപ്പം തന്നെ തരേണ്ട ഒരു അവസ്ഥയിലുള്ളത്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. എന്തായാലും ഇത് കേൾക്കുന്ന ആളുകൾ വളരെ എന്താ പറയുക, ഇത്രയും ഒരു ലെവൽ വണ്ണിൽ പഠിക്കുന്ന, അൽഫിത്രയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇത് ഓതുന്നതെന്ന് കേട്ടാൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമാകും അല്ലേ? സന്തോഷമാവൂലേ? ഇൻഷാല്ലാ. മാത്രമല്ല, മോളിങ്ങനെ ഓതുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ വലിയ കാക്കമാർക്കും ഇത്താത്തമാർക്കുമൊക്കെ പഠിക്കാൻ തോന്നും, ഔ ആ ഫാത്തിമ കുട്ടി ഇങ്ങനെ ഓതുന്നു എന്ന്. നമുക്കെന്താ പിന്നെ ഓതിയാൽ, എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂലി ആർക്ക് കിട്ടും? ഇൻഷാല്ലാ ഫാത്തിമക്ക് കിട്ടും അല്ലേ? ഇനി ഫാത്തിമാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ കിട്ടും. മനസ്സിലായോ? അതാണ്. അപ്പോൾ രണ്ട് ചോദ്യത്തിനും ഫാത്തിമ മറുപടി പറഞ്ഞു, അൽഹംദുലില്ലാ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. ഞാൻ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് ആയത്തുകൾ ഓതും. ആ ആയത്ത് അത് ഏത് സൂറത്തിലുള്ള ആയത്തുകളാണ് എന്നാണ് മോള് പറയേണ്ടത്. റെഡിയാണോ? ആ ആ എന്നാൽ ഞാൻ ഓതുന്ന ശ്രദ്ധിക്കണേ. ആ ഏത് സൂറത്തിലെ ആയത്താണ് എന്നാണ് മോള് പറയേണ്ടത്. ആ ശ്രദ്ധിച്ചോളൂ, ചോദ്യം ഇതാണ്.

0: മാഷാ ബാറക്കല്ലാഹു ഫീക്. എന്നാൽ ഞാൻ ഒരു ചോദ്യം കൂടി അടുത്ത രായത്ത് കൂടി ഓതിക്ക. അടുത്തൊരായത്ത് കൂടി ഓതു. സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്താണ് ഞാൻ ഓതിയത്. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ. അതിന്റെ ബാറക്കല്ലാഹു ഫീക്. മാഷാല്ലാഹ്, അഹ്സൻതി, ബാറക്കല്ലാഹു ഫീക്, വല്ലാഹു ബാരിക് ഫീക്. എന്തായാലും മോള് വളരെ നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇൻഷാല്ലാ മോള് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. സന്തോഷമായോ? എത്ര സന്തോഷമുണ്ട് ഇപ്പോ? 100 സന്തോഷം. മാഷാല്ലാഹ് ബാറക്കല്ലാഹ്. എന്തായാലും മോളെ പോലത്തെ ഒരു കുട്ടി ഉണ്ടായതിൽ ഉമ്മാക്കുപ്പാക്കൊക്കെ നല്ല ഒരു അഭിമാനം ഉണ്ടാവട്ടെ. നിങ്ങളെ നാട്ടിനും ഒക്കെ നല്ലൊരു എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന മോളായിട്ട് ഫാത്തിമ വളരട്ടെ. അൽഹംദുലില്ലാ, പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കാടാമ്പുഴയിൽ നിന്നും അൽഫിത്ര ലെവൽ 1-ൽ പഠിക്കുന്ന ഫാത്തിമ എന്ന കൊച്ചു കൂട്ടുകാരിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. മാഷാല്ലാഹ്, വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഫാത്തിമ കാഴ്ചവെച്ചിട്ടുള്ളത്. മാത്രമല്ല, നല്ലൊരു പാട്ടും ബീസറോഡിയോക്ക് വേണ്ടി ഫാത്തിമ പാടി തന്നിട്ടുണ്ട്. 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് ഫാത്തിമ സമ്മാനാർഹയായിട്ടുണ്ട്. പീസ് ഖുർആൻ റേഡിയോ ടെലിഗീസിലെ അവസാനത്തെ കോളർ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫാത്തിമ നിഹ.
0: ഫാത്തിമ നിഹ, മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് സ്കൂളില്?
1: 3-ല്.
0: 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ നിഹ. എവിടെയാണ് മോളെ വീട്?
1: കാരക്കുന്ന്.
0: കാരക്കുന്ന്. സന്തോഷായോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? മുമ്പ് പീസ് റേഡിയോക്ക് വിളിച്ചിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ വേറെ ഏതിലും? എന്തായാലും അൽഹംദുലില്ലാഹ്, ഈ പ്രാവശ്യം സമ്മാനം നമ്മൾ കരസ്ഥമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. മോളെ, പിന്നെ സ്കൂളിൽ ഖുർആനോ അറബിയൊക്കെ പഠിക്കുന്നുണ്ടോ?
1: ഖുർആനില്ല,
0: അറബി പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ സ്കൂളിലൊക്കെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. പുസ്തകം, യൂണിഫോം, ബാഗ്, കൊട, ചെരുപ്പ് ഇതൊക്കെ വാങ്ങിയോ? ഇല്ല, ഒക്കെ വാങ്ങണം നമുക്ക് ഇൻഷാല്ലാ. എന്തായാലും പാസ്സായില്ലേ? 3-ാം ക്ലാസ്സിലേക്ക് പാസ്സായോ? അതേ, ഇനി 4-ാം ക്ലാസ്സിലേക്കാണോ? 3-ാം ക്ലാസ്സിലേക്ക് പാസ്സായി തയ്യാറായി നിൽക്കുന്ന ഫാത്തിമ നിഹ. എന്തായാലും ഫാത്തിമ നിഹ, എവിടുന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ഫാത്തിമ നിഹയോട് ചോദ്യങ്ങൾ? എവിടുന്ന്? പീസ് റേഡിയോ, അതായത് ഖുർആൻ റേഡിയോ ടെലികിസിന്റെ സൂറത്തു നബ മുതൽ സൂറത്തു നാസ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. എന്തായാലും സൂറത്തു നാസ് മുതൽ ഫജ്ർ വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം മോള് വിളിക്കുമ്പോൾ സൂറത്തു നബ മുതൽ സൂറത്തു നാസ് വരെ പഠിച്ചിട്ട് വരണം. ഓക്കെ? ഇൻഷാല്ലാ. സൂറത്തു നബഅും മോള് പഠിച്ചിട്ടില്ലേ കുറച്ചൊക്കെ? അമ്മ യതസാഅലൂന, ആ സൂറത്ത് കുറെ ഒക്കെ അറിയാലോ അല്ലേ? ഒന്നും പഠിച്ചിട്ടില്ലേ? നമ്മള് പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ 5 വരി. എന്നാ ഒന്നാമത്തെ ചോദ്യം അത് തന്നെ. ഒന്നാമത്തെ ചോദ്യം മോള് ഞാൻ ഓതുന്ന ആ ആയത്തിന്റെ ബാക്കി ഭാഗം ഓതണം. ഓക്കെ? അമ്മ യതസാഅലൂന, ബാക്കി ഓതിക്കോളൂ. മാഷാല്ലാഹ്. അപ്പൊ എന്തായാലും ഒന്നാമത്തെ ചോദ്യം മോള് ഉത്തരം പറഞ്ഞു അല്ലേ? മാഷാല്ലാഹ് ബാറക്കല്ലാഹു ഫീക്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ആ ആയത്തിൻ്റെ മുൻപുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. റെഡിയാണോ? ഞാൻ ചോദിക്കുന്ന ആ ആയത്തിൻ്റെ തൊട്ട് മുൻപുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കാം. فصب عليهم ربك سوط عذاب. അതിന്റെ മുൻപുള്ള ആയത്തോട്. അതിന്റെ മുൻപുള്ള ആയത്ത്, ശേഷമുള്ളതല്ല, മുൻപുള്ള ആയത്ത്. فصب عليهم ربك سوط عذاب. ഓതിക്കോളൂ. മോളാണ് ഓതേണ്ടത്.
1: ഇപ്പൊ പറയാം.
0: വേഗം പറയണം. ഒരുപാട് കുട്ടികൾ നമ്മളിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഫാത്തിമ മോള് വിളിച്ചിട്ടല്ലേ ഇപ്പൊ കിട്ടിയത്, കുറെ വിളിച്ചപ്പോഴല്ലേ കിട്ടിയത് അല്ലേ. ആ വേഗം പറയൂ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനും ഫാത്തിമ മറുപടി പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്നാണ് പറയേണ്ടത്. അത് വേഗം പറയണം. റെഡിയാണോ? ആ. മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇന്ന അലൈനാ ലൽഹുദ വ ഇന്ന ലനാ ലൽആഖിറത വൽ ഊല. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? വേഗം പറയണം. അടുത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് മാറിക്കാൻ പറയണം കേട്ടോ മോളെ. സൂറത്തുൽ ബലദ് എന്നാണ് മോള് പറഞ്ഞ ഉത്തരം. അത് ശരിയാണോ? എന്നാൽ വിഷമമുണ്ട്, അത് ശരിയല്ല. സൂറത്തുൽ ലൈലാണ്, സൂറത്തുൽ ലൈലിലെ ആയത്തുകളാണ് ചോദിച്ചത്. സാരല്ല, എന്തായാലും രണ്ട് ചോദ്യത്തിന് മോൾ ഉത്തരം പറഞ്ഞില്ലേ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ഈ ഒരു സിലബസിൻ്റെ ഉള്ളിൽ തന്നെ പഠിച്ചു വരാൻ വേണ്ടി മോൾ ശ്രമിക്കണം. ഇൻഷാല്ലാ സൂറത്ത് നബ മുതൽ സൂറത്ത് നാസ് വരെയുള്ള ആ സൂറത്തുകളൊക്കെ പഠിച്ച് നമ്മൾ പഠിച്ച് റെഡിയായിട്ട് മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് സമ്മാനം വാങ്ങാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്തായാലും പീസ് റേഡിയോ ഖുർആൻ ടെലിഗീസിലേക്ക് വിളിച്ചതിന് നന്ദി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പഠിക്കാനും കൂടുതൽ സമ്മാനം വാങ്ങാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശുക്രൻ, ജസാക്കും അള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കാരക്കുന്ന് നിന്ന് ഫാത്തിമ നിഹ എന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. വളരെ നല്ല പ്രകടനമാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 25 സൂറ ഫുർഖാൻ 36 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖാസ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ അധ്യായം 15 സൂറ ഹിജ്ർ 49 മുതൽ 79 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഹസ്സ അൽ ബാലുഷി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല, ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു, സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِيُنذِرَ بَأْسًا شَدِيدًا مِنْ لَدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِمَنْ അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ, ഈ രൂപത്തിൽ. അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബസൻ ഷദീദ, ബസൻ ഷദീദ, സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ഷദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആനിലെ 14-ാമത് അധ്യായം സൂറത്തുൽ മറിയം. പൂർണ്ണമായും സൂറത്തുൽ അംബിയ 82-ാമത് വചനം കൂടി. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് നബീൽ അറിഫായി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു മറിയം, സൂറത്തു അംബിയ 82 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് നബീൽ അർറിഫായ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: വചനം 84. വയൗമ, ദിവസം. നബഅസു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന. മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും. ഷഹീദൻ, ഒരു സാക്ഷിയെ. തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. വലാഹും, അവരല്ലതാനും. യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36. വചനം 86. വ ഇദാ റഅ, കണ്ടാൽ കാണുമ്പോൾ, അല്ലദീന അശ്റകു, ശിർക്കു ചെയ്തവർ, പങ്കുചേർക്കൽ ചെയ്തവർ, ശുറകാഅഹും അവരുടെ പങ്കാളികളെ, ഖാലു അവർ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഹാഉലായി ഇദാ ഇക്കൂട്ടർ, ശുറകാഉന ഞങ്ങളുടെ പങ്കാളികളാണ്, അല്ലദീന കുന്ന ഞങ്ങൾ ആയിരുന്നവർ, നദ്ഉ ഞങ്ങൾ വിളിക്കുമായിരുന്ന പ്രാർത്ഥിക്കുമായിരുന്ന, മിന്ദൂനിക് നിനക്ക് പുറമെ, നിന്നെ കൂടാതെ, ഫഅൽഖൗ അപ്പോൾ അവർ ഇട്ടുകൊടുക്കും, ഇലൈഹിം അവരിലേക്ക്, അവരുടെ നേരെ, അൽഖൗല വാക്ക്, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, ലകാദിബൂൻ വ്യാജം പറയുന്നവർ തന്നെ, കളവ് പറയുന്നവർ തന്നെ എന്നുള്ളത്.

0: അള്ളാഹുവിനോട് പങ്കുചേർത്തവർ. തങ്ങളുടെ അഥവാ തങ്ങൾ പങ്കുചേർത്ത പങ്കാളികളെ കണ്ടാൽ അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഇതാ ഇക്കൂട്ടരത്രേ നിനക്ക് പുറമെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ അഥവാ ഞങ്ങൾ പങ്കുചേർത്ത പങ്കാളികൾ. അപ്പോൾ അവർ അഥവാ ആ പങ്കാളികൾ, നിശ്ചയമായും നിങ്ങൾ വ്യാജം പറയുന്നവർ തന്നെയാണ് എന്നുള്ള വാക്ക് അവരുടെ നേരെ മറുപടിയിട്ടുകൊടുക്കും.
1: വചനം 87. അവർ ഇടുകയും ചെയ്യും, കാട്ടുകയും ചെയ്യും, പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇലല്ലാഹി, അല്ലാഹുവിന്റെ നേരെ. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. അസ്സലമ, കീഴതുക്കം, സമാധാനം. വദല്ല, തെറ്റിപ്പോകുകയും ചെയ്യും, മറഞ്ഞു പോകുകയും ചെയ്യും. അൻഹും, അവർക്ക്, അവരെ വിട്ടും. മാ കാനു, അവരായിരുന്നത്. യഫ്തറൂൻ, അവർ കെട്ടിച്ചമക്കും.
2: വഅൽഖൗ ഇലല്ലാഹി യൗമ ഇദിനിസ്സലമ വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ.
0: അന്ന് അവർ അള്ളാഹുവിന്റെ നേരെ കീഴടക്കം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്നതൊക്കെയും അവരെ വിട്ട് തെറ്റിമറയുകയും ചെയ്യും.
1: വചനം 88. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. വസദ്ദു, തടയുകയും ചെയ്തു. അൻ സബീലി, മാർഗത്തിൽ നിന്ന്. അല്ലാഹി, അല്ലാഹുവിൻ്റെ. സിദ്ന, നാം വർദ്ധിപ്പിക്കും. ഹും, അവർക്ക്. അദാബൻ, ശിക്ഷയെ. ഫൗഖ, മീതെ. അൽ അദാബി, ശിക്ഷയുടെ. ബിമാ കാനു, അവരായിരുന്നതു നിമിത്തം. യുഫ്സിദൂൻ, അവർ കുഴപ്പം പ്രവർത്തിക്കും.

0: അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തിട്ടുള്ളവർ, അവർക്ക് ശിക്ഷയ്ക്കുമേലെ നാം ശിക്ഷയെ വർദ്ധിപ്പിക്കുന്നതാണ് അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരുന്നത് നിമിത്തം.
1: അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽപ്പെട്ട വല്ലതിലും അവനോട് പങ്കുചേർത്തുകൊണ്ട് ആരാധിക്കപ്പെട്ടു വരുന്ന എല്ലാ വസ്തുക്കളെയും, അത് വിഗ്രഹങ്ങളോ മനുഷ്യരോ മലക്കുകളോ മറ്റോ ആവട്ടെ, ഉദ്ദേശിച്ചാണ് ശുറക്ക അഥവാ പങ്കാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരും തന്നെ അവരുടെ ആരാധകന്മാരെ സഹായിക്കുകയോ രക്ഷിക്കുകയോ ഇല്ലെന്നു മാത്രമല്ല, അവർ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവർക്കെതിരായിത്തീരുകയും ചെയ്യും. ഞങ്ങളെ ആരാധിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളതിന് തൃപ്തിപ്പെട്ടുമില്ല, നിങ്ങൾ കളവു പറയുകയാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നു, തങ്ങൾക്ക് ഒരു സഹായശക്തിയായിത്തീരുവാൻ വേണ്ടി അവർ അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, അവർ ഇവരുടെ ആരാധനയെ തന്നെ നിഷേധിക്കുകയും ഇവർക്ക് അവർ എതിരായിത്തീരുകയും ചെയ്യുന്നതാണ്. സൂറ മറിയം 81-82. അങ്ങനെ തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ കരുതിയിരുന്ന ആ ദൈവങ്ങൾ അവർക്ക് ഉപകരിക്കാതാകുമ്പോൾ അവർ അള്ളാഹുവിനു വിനയപൂർവ്വം കീഴുതുക്കം കാണിക്കും. പക്ഷേ ഇഹത്തിൽ ഗർവിഷ്ഠരായി കഴിഞ്ഞതിന്റെ ഫലം അതുകൊണ്ട് ഇല്ലാതായിത്തീരുകയില്ല. വിഗ്രഹങ്ങൾ നിർജീവ വസ്തുക്കളായിരിക്കെ അവ എങ്ങനെ അവയുടെ ആരാധകർക്കെതിരെ വാദിക്കുമെന്ന് സംശയിക്കേണ്ടതില്ല. പരലോകത്ത് വെച്ച് അതും അതിലധികവും സംഭവിക്കുമെന്നും ബുദ്ധിയും ജീവനുമില്ലാതിരുന്ന വസ്തുക്കൾ പോലും അവിടെ അനുകൂലമായും പ്രതികൂലമായും സാക്ഷികളായി വരുന്നതുമൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയപ്പെട്ടതാണ്. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും ചെയ്തവർക്ക് അവർ സ്വയം വഴിപിഴച്ചതിന്റെയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും അതുവഴി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തതിന്റെയും ശിക്ഷകൾ അനുഭവിക്കേണ്ടതുണ്ടല്ലോ. അതാണ് അവർക്കു ശിക്ഷയ്ക്കുമേൽ ശിക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. സൂറ നഹ്ല് 86, 87, 88 എന്നീ വചനങ്ങളുടെ അമാനി മൗലവി തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യന്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്കു മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
6: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. പാരായണം നിർവഹിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതിൻ്റെ മര്യാദകളുമാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രണ്ട് അധ്യായങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നാം പഠിക്കുന്നത്. സൂറത്തുത്തീൻ, സൂറത്തു ശറഹ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി സൂറത്തുത്തീൻ ആണ്, 8 ആയത്തുകൾ ആണ് അതിലുള്ളത്. അതിലുള്ള നിയമങ്ങൾ നോക്കാം. തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഇൻസാന അതിലുണ്ട്. അപ്പോൾ നൂന് സാക്കിന് കിഷൻ സീന്, യഹ്ഫാ, പിന്നെ ഫീ അഹ്സനി ഒരു മദ് അവിടെ ഉണ്ട്. ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير أجر تنوين شاشة مغاء أقول إلهار نعم وطم غنة الله وشريك رم فما يكذبك بعد بالدين أليس الله بحكم الحاكمين. هذا ممكن نوقع.

وحاذا لا وهذا ها هذا ഒന്നുകൂടി പിന്നെ ഹ വായ തുറന്നിട്ട് ഹ പോരാ പോരാ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ഹ വായ തുറന്ന് പറഞ്ഞേ ഹ ഇവിടെ ശരിയാത്ത ഹ വഹാദൽ ബലദ്.

0: സല്ലല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ.
1: അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ.
0: അപ്പോൾ സൂറത്തുത്തീൻ കഴിഞ്ഞു, ഇനി സൂറത്തു ശറഹ്. അതിൽ അലം നശ്റഹ് മീമസാക്കിനു ശേഷം ഇൽഹാറായിട്ട് തന്നെ ഉച്ചരിക്കും. അലം നശ്റഹ്, പിന്നെ വവളഅനാ അങ്ക ഇഖ്ഫാ വവളഅനാ അങ്ക
1: വവളഅനാ അങ്ക
0: അല്ലതി അങ്കല, അവിടെ അങ്ങനെ തന്നെ അല്ലതി, അവിടെ മദ്ദുണ്ട്. അല്ലതി അങ്കല
1: അല്ലതി അങ്കല
0: റഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ ഇന്ന മഅൽ ഉസ്രി യുസ്രാ ഫഇദ ഫർഗത ഫൻസബ് ഫൻസബ്
1: ഫൻസബ്
0: ഇല റബ്ബിക ഫർഗത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: അലം നശ്റഹ് ലക സദ്റക.

0: എട്ടായത്തുകളെ ഉള്ളൂ. ഇത് 94-ാമത്തെ സൂറത്താണ്. 94-ാമത്തെ സൂറത്ത്. ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാഹ് ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാഹ് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഏറ്റവും പ്രാധാന്യമുള്ളതും അതാണ്. അതിനുശേഷമേ ഈ നീട്ടലും ഓന്നത്തും മണിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരവും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചില്ലെങ്കിൽ അക്ഷരം മാറിപ്പോകും. അക്ഷരം മാറിപ്പോയാൽ വാക്കും മാറിപ്പോകും. വാക്കു മാറിയാൽ ആ വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെ മാറും, ആശയം മാറും. അതോടുകൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതോടുകൂടെ തന്നെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം. അപ്പോഴാണ് അത് ശരിയാവുക. ഇൻഷാല്ലാ ഈ അടുത്ത സൂറത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഹുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുത്തീൻ, സൂറത്തുഷറഹ് എന്നീ രണ്ട് അധ്യായങ്ങളാണ് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ ശ്രോതാക്കളെ പാരായണ പഠനത്തിൽ പഠിപ്പിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: രണ്ടാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ظالمون.
1: ബാരക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 392-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്,

0: യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ ഖിറാഅത്തിൽ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ 23-24 വരെയുള്ള ആയത്തുകൾ പഠിച്ചു മനസ്സിലാക്കി. ബാക്കി 25-26 ആയത്തുകൾ ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം.

0: السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. ولبثوا في كهفهم
1: ഇവിടെ ഈ ആയത്തിൽ സാധാരണ നമ്മൾ ഓതി പോകുമ്പോൾ വലബിസൂഫി കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദു തിസ്അ ഇങ്ങനെ പ്രധാനമായിട്ടും വലബിസു എന്നതിലെ സാ സീനാവുന്നു. ഫി കഹ്ഫിഹിം സലാസ എന്നതിലുള്ളത് സലാസ, അവിടെ സലാസ രണ്ട് സാഉ മാറി സീന് വരുന്നു. മിഅത്തിൻ സിനീന, മിഅത്തിൻ എന്നതിലെ ഹംസ മിഅത്തിൻ, ഹംസയെ ഒരു തസ്ഹീൽ ചെയ്യുന്ന രൂപത്തിൽ കൃത്യമല്ല, ഹംസയുടെ കൃത്യമായ മഖ്റജിൽ നിന്നും വരാതെ ആവുന്നു, അങ്ങനെ മിയത്തിൻ എന്നാവുന്നു. സിനീന വസ്ദാദു, വസ് സായിന്റെ ഉച്ചാരണം ഒരു പക്ഷേ വസ്ദാദൂന്നോ വസ്ദാദൂന്നോ ഈ രൂപത്തിലൊക്കെ, അതും ശ്രദ്ധിക്കണം, എന്നാൽ കുറവാണത്. തിസ് എന്നുള്ള ഐൻ തിസ് ഹംസയോട് സാമ്യമുള്ളതാവുകയും ചെയ്യുന്നു. ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ആയതിനാൽ വലബിസൂ ഫീ കഹ്ഫിഹിം, വലബിസൂ ഫീ കഹ്ഫിഹിം അല്ല, വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന, സലാസ സലാസമിഅത്തിൻ അല്ല, സലാസ സഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം ഇരു മുൻപല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് ഐനിന്റെ മഖ്റജ്, തൊണ്ടയുടെ മധ്യഭാഗം. അടുത്ത ആയത്തിൽ ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു, ഇവിടെയും പാരായണത്തിൽ ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു, പ്രത്യേകിച്ചും ഖുലി എന്നതിലെ ഖാഫ് മാറി കാഫ്, അതുപോലെ തന്നെ അഅലമു എന്നതിലെ ഹംസയും ഐനും, കാരണം മഖ്റജ് അടുത്താണ്, ഹംസ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം, ഐൻ തൊട്ടുമുകളിൽ തൊണ്ടയുടെ മധ്യഭാഗം, അതുകൊണ്ട് അഅലമു എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅലമു അല്ല, അഅലമു അല്ല, അഅലമു ബിമാ ലബിസു. ഇവിടെ ലബിസു എന്നതിലെ സാ ലബിസു, ഇതാവുന്നതും തെറ്റാണ്. ലഹു ഗൈബു സമാവാതി വൽ അർദ്, കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗൈബ് ഗൈനിന്റെ മഖ്റജ്, അതുപോലെ തന്നെ വൽ അർദ് ദാദിന്റെ മഖ്റജും. വൽ അർള് എന്നായിരിക്കും നമ്മളൊക്കെ പറയാറ്, അല്ലെങ്കിൽ വൽ അർള് ഹംസയും ഒഴിവാക്കുന്നു, വൽ അർള് വൽ അർള് ലഹു ഗൈബു സമാവാതി വൽ അർള്, തെറ്റാണത്, കൃത്യമായിട്ടും ഉച്ചരിക്കണം വൽ അർദ്. അബ്സിർ ബിഹി വ അസ്മിഅ, ഓതുമ്പോൾ അബിസിർ അബ്സിർ ബിഹി വ അസ്മിഅ അല്ലെങ്കിൽ വസ്മിഅ അല്ല, അത് ബാഇനെ ഖൽഖല ചെയ്യണം. അതുപോലെ സ്വാദിന്റെ മഖ്റജ് ശ്രദ്ധിക്കണം, നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതുപോലെ തന്നെ റായിനെ തഫ്ഹീമാണ് ചെയ്യേണ്ടത്, കനപ്പിക്കണം, തർഖീഖ് അല്ല, അബ്സിർ അല്ല, അബ്സിർ അബ്സിർ ബിഹി വ അസ്മിഅ ആണ്, വസ്മിഅ അല്ല, വ അസ്മിഅ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രിക്. മാ ലഹും മിൻ, മീമു സാക്കിനക്ക് ശേഷം മീമ് ഇദ്ഗാം മുതമാസിറൈൻ, ഒറ്റ മീമാക്കിയിട്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. മാ ലഹും മിൻ, ഇനി മിൻ ദൂനിഹി ഇഖ്ഫാഉ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനിഹി മിൻവലിയിൻ, സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നാൽ ഇദ്ഗാം നാഖിസ്, നൂനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിക്കണം. മിൻവലിയിൻ, ഇനി വലിയുംവല, ഇവിടെയും അതേ നിയമമാണ്, ഇദ്ഗാം നാഖിസ്. അപ്പോൾ സുക്കൂനുള്ള നൂനും വന്നു, തൻവീനും വന്നു, ഇവിടെ രണ്ടും നൂനും തൻവീനും വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് ഉന്നത്തോടുകൂടി ശബ്ദ് ഇല്ല.

അതെയാണ് വായിക്കേണ്ടത്. മൂവലിയുവല വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. അവിടെ ഷീനിനെ വലാ യുശ്രികു യുശ്രികു ഷീനിനെ ഖൽഖല ചെയ്യരുത്. അതേപോലെ തന്നെ കാഫിന് വമ്മാണ്, അതും ശ്രദ്ധിക്കണം. യുശ്രികു ആണ്, വലാ യുശ്രികു ഫീ ഹുക്മിഹി യുശ്രിക് എന്ന് വായിക്കരുത്. വലാ യുശ്രികു ഫീ ഹുക്മിഹി ഹ ഹഇന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ഹുക്മിഹി ഹുക്മിഹി അഹദ ഹ ഉള്ളമീറിന് ശേഷം ഹംസ മദ് മുൻഫസിൽ പോലെ തന്നെ അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഫി ഹുക്മിഹി അഹദ ഈ രൂപത്തിൽ. ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا.
1: سورة الكهف സോറി 25-26 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് വിനയത്തോടുകൂടി ഉണർത്തുന്നു. പ്രത്യേകിച്ചും പാരായണത്തിൽ വരുന്ന തെറ്റുകൾ, അത് എങ്ങനെയെങ്കിലും ഓതുമ്പോൾ അർത്ഥമാറ്റം സംഭവിക്കുന്ന തരത്തിലുള്ള മഖ്റജുകളും ഹർക്കത്ത് മാറ്റവും ഒക്കെ വരും, അത് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുത്

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 5 116 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ഗസ്സാലി.

0: Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: Peace Radio. Peace Radio. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സുപ്രസിദ്ധ ഖാരിങ്ങളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്ത് ഹൂദ് 84 മുതൽ സൂറത്ത് റാദ് വരെയുള്ള ഭാഗങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി അശ്ശേഖ് നബീൽ അരിഫായി.

0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറാ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് തെൻസീൽ സൂറത്ത് ഹൂദ് 84 മുതൽ സൂറത്ത് റാദ് വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് നബീൽ അരിഫായി.
1: نور أضل على الحياة رحيم
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത്, ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറ നഹൽ 89-ാമത്തെ വചനം.
5: വചനം 89. വയവുമ ദിവസം, നബഅഥു നാം എഴുന്നേൽപ്പിക്കുന്നു, അയക്കുന്നു, നിയോഗിക്കുന്നു, ഫീ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായത്തിലും, ഷഹീദൻ ഒരു സാക്ഷിയെ, അലൈഹിം അവരുടെ മേൽ, മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തങ്ങളിൽ നിന്ന്, അവരിൽ നിന്നു തന്നെ, വജിഇന നാം വരുകയും ചെയ്യും, ബിക നിന്നെക്കൊണ്ട്, ഷഹീദൻ സാക്ഷിയായി, അലഹ ഉലായി ഇക്കൂട്ടരുടെ മേൽ, വനസ്സൽന നാം ഇറക്കുകയും ചെയ്തു, അലൈക നിനക്ക്, നിന്റെ മേൽ, അൽ കിതാബ വേദഗ്രന്ഥം, തിബിയാനൻ വിവരണമായിട്ട്, ലിക്കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, വഹുദൻ മാർഗദർശനമായും, വറഹ്മതൻ കാരുണ്യമായും, വബുഷ്റ സന്തോഷവാർത്തയായും, ലിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക്.

0: എല്ലാ സമുദായത്തിൽ നിന്നും അവരിൽ നിന്നു തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ട് നിന്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായിക്കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു.
1: ഓരോ സമുദായത്തിലെയും നബിമാർ തങ്ങളുടെ പ്രബോധനത്തെ സംബന്ധിച്ച് തങ്ങളുടെ സമുദായം എന്തു നിലപാട് സ്വീകരിച്ചുവെന്ന് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഈ സമുദായത്തിനും സാക്ഷിയായി വരും. ആ സാക്ഷ്യം തങ്ങൾക്ക് എതിരാകാതിരിക്കുവാൻ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഈ വിഷയം സൂറത്ത് നിസാ 41 അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. അതിലെ വാചകം ഇതാണ്:

0: എല്ലാ സമുദായത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെ കൊണ്ടുവരുകയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. അന്നത്തെ ദിവസം രക്ഷ കിട്ടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം അനുകൂലമായിരിക്കുവാനുമുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണല്ലോ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഖുർആൻ അവതരിപ്പിച്ച കാര്യവും ഉണർത്തിയിരിക്കുന്നത്. ഖുർആന്റെ സവിശേഷതകളായി ഇവിടെ എടുത്തു കാട്ടിയത് നാലു കാര്യങ്ങളാകുന്നു. ഒന്ന്, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും വിവരണമാണത്. അതായത് നന്മകൾ സമ്പാദിക്കുവാനും തിന്മകളിൽ നിന്ന് ഒഴിവായിരിക്കുവാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ സവിസ്തരം വിവരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാരം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, മാ ഫർറത്ന ഫിൽ കിതാബി മിൻ ഷൈ, സൂറ അൽ അൻആം, ഈ ഗ്രന്ഥത്തിൽ നാം യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അധ്യായം 6 വചനം 38. 2, വഹുദൻ, മാർഗദർശനവുമാണത്. അതായത് ദുർമാർഗത്തിൽ പതിക്കാതെ സന്മാർഗത്തിൽ ചരിക്കുവാൻ വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണത്. 3, വറഹ്മത്തൻ, കാരുണ്യവുമാണത്. അതെ, മനുഷ്യർ ദുർമാർഗത്തിലകപ്പെട്ടു ശിക്ഷാർഹരായി തീരാതിരിക്കുവാനും അവർക്കു മോക്ഷവും വിജയവും കൈവരുവാനും വേണ്ടി അവരുടെ നേരെയുള്ള കാരുണ്യം നിമിത്തം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനുഗ്രഹമാണത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. അധ്യായം 21 വചനം 107. പക്ഷേ അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ മാർഗദർശനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കു മാത്രമേ അനുഗ്രഹം ആസ്വദിക്കുവാൻ ഭാഗ്യമുണ്ടായിരിക്കുകയുള്ളൂ. അവരത്രേ മുസ്ലിങ്ങൾ. 4, വബുഷ്റാലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്തയുമാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയായിരിക്കുകയില്ല, താക്കീതു മാത്രമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാകുന്നു. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണ്. തിബിയാനൻ ലിക്കുല്ലി ഷൈൻ എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യ സമുദായത്തിൽ കാലാകാലം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളുടെയും വിധി സവിസ്തരം ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഖുർആനിൽ വ്യക്തമായി പ്രസ്താവിക്കപ്പെടാത്ത എല്ലാ കാര്യവും മനുഷ്യനു അവന്റെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാമെന്നോ ധരിച്ചുകൂടാ. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണെന്നോ ഇവിടെയും എല്ലാ കാര്യവും നാം ശരിക്കു വിശദീകരിച്ചിരിക്കുന്നുവെന്ന് സൂറത്ത് ഇസ്രാഹ് 12 അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമായ എല്ലാ കാര്യവും സവിശദം അതിൽ വിവരിച്ചിട്ടുണ്ട് എന്നത്രേ. ഇതുമൂലം അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിവരണം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിപ്രകാരമാകുന്നു. 1, വളരെയധികം വിഷയങ്ങൾ വ്യക്തമായ ഭാഷയിൽ തന്നെ സവിശദം ഖുർആൻ വിവരിച്ചിരിക്കുന്നു. തൗഹീദ്, ഷിർക്ക്, പരലോക ജീവിതം എന്നിങ്ങനെ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങൾ തുടങ്ങി വുളു, തയമ്മും, അനന്തരാവകാശ നിയമങ്ങൾ എന്നിങ്ങനെ കർമാനുഷ്ഠാനപരമായ ഏതാനും കാര്യങ്ങൾ വരെ പലതും അതിൽ ഉൾപ്പെടുന്നു. 2, ഖുർആൻ വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെയും അതിലെ ഉപദേശ നിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി വളരെയധികം കാര്യങ്ങൾ വാക്കുമുഖേനയും പ്രവൃത്തി മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും വിവരിച്ചു തന്നിരിക്കുന്നു. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ ചര്യ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ലതായ മാതൃകയുണ്ട്. അധ്യായം 33 വചനം 21 എന്നും മറ്റുമുള്ള ഖുർആൻ വചനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ഖുർആനും അതോടൊപ്പം അത്രയും നൽകപ്പെട്ടിരിക്കുന്നു, ദാവൂദ് എന്ന് തിരുമേനി അരുളി ചെയ്തതും അതാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിൻപറ്റൽ തന്നെയാണുതാനും. അള്ളാഹു പറയുന്നു, മയ്യുത്തിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു. അധ്യായം 4 വചനം 80. ചെറുതും വലുതുമായി ലോകാവസാനം വരെയുണ്ടാകുന്ന സകല കാര്യങ്ങളും ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ലെന്നും അത് പ്രായോഗികമല്ലെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുവാനും റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതും. 3, ഇനി ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വിധി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത വല്ല വിഷയവും നേരിടുമ്പോൾ ആ രണ്ടിലും വ്യക്തമാക്കപ്പെട്ട തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ, സൂചനകൾ ആദിയായവയെ അടിസ്ഥാനമാക്കി അർഹതയും പ്രാപ്തിയുമുള്ള ആളുകൾ അവയിൽ നിന്നും കണ്ടുപിടിച്ചു അവയ്ക്ക് പരിഹാരം കാണാവുന്നതാകുന്നു. ഇതാണ് ഇജ്തിഹാദ്, അൽ ഇജ്തിഹാദ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിസ്തരിക്കുവാൻ ഇവിടെ സൗകര്യമില്ല. അതിനു അതിൻ്റെതായ പ്രത്യേക ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടതാണ്. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണവും വിശദീകരണവുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ മാത്രമേ മുസ്ലിങ്ങൾ പ്രമാണമായി അംഗീകരിക്കേണ്ടതുള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മറ്റും ഇസ്ലാമിൻ്റെ പ്രമാണമല്ലെന്നുമൊക്കെ ചില പിഴച്ച കക്ഷികൾ വാദിച്ചു വരാറുണ്ട്. അവരുടെ വാദപ്രകാരം ഇസ്ലാമിക നിയമങ്ങൾക്ക് രൂപം നൽകുന്ന പക്ഷം നമസ്കാരം, സക്കാത്ത് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്ക് പോലും ഒരു നിശ്ചിത രൂപമോ നിയമവ്യവസ്ഥയോ ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയില്ലാതെ വരും. അടിക്കുറിപ്പ്: മർഹൂം ഡോക്ടർ മുസ്തഫ സബായിയുടെ അസ്സുന്ന വ മക്കാനത്തുഹ ഫിത്ത ശരീഇൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വേണ്ടതുപോലെ വിവരിച്ചു കാണാം. നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന പേരിൽ ഈയുള്ളവൻ അതിനെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുമുണ്ട്. അൽഹംദുലില്ല. നമസ്കാരം എന്നു പേർ പറയപ്പെടാവുന്ന വല്ല കർമ്മരൂപവും എപ്പോഴെങ്കിലും ആചരിച്ചാൽ നമസ്കാരത്തിൻ്റെ കടമ തീർന്നുവെന്നും സക്കാത്ത് എന്നു പറയപ്പെടാവുന്ന വിധം വല്ലതും ചിലവഴിച്ചാൽ ആ കടമയും തീർന്നുവെന്നുമായിരിക്കും ഫലത്തിൽ ആ വാദത്തിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ, മതപരമായ തനി അരാജകത്വത്തിലേക്കുള്ള ക്ഷണമാണ് അതെന്നു അല്പം ബുദ്ധിയും ശകലം സത്യവിശ്വാസവുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. മാത്രമല്ല, ആ വാദികൾ പോലും പ്രമാണമായി അംഗീകരിക്കുന്ന വളരെയേറെ ഖുർആൻ വചനങ്ങൾക്ക് യാതൊരു നിലയും വിലയുമില്ലാതാക്കുന്ന ഒരു വാദമാണത്. മഅഅദല്ലാ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ നിന്നും സൂറത്തുൻ നഹൽ 89-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
6: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആൻ റേഡിയോയിലിനി ഇരു ഹർമുകളിലെ ഫജിർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജിർ നമസ്കാരത്തിലേക്ക് കാതോർക്കാം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

يسألونك عن الأنفال

മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻഫാലിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ഷെയ്ഖ് മുഹമ്മദ് ബർഹാജിയായിരുന്നു നേതൃത്വം നൽകിയത്. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ത് ഷേഖ് യാസർ അദ്ദോസരി.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം, സൂറ അൽ അൻആമിലെ 84 മുതൽ 89 കൂടിയ വചനങ്ങൾ. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൻആമിലെ 84 മുതൽ 89 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹൃദയവസന്തത്തിന്റെ ക്ലാസ്സിലേക്കാണ്. സൂറത്ത് ഹൂദ് 35-36 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ജംഷീർ സൊലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم يقولون افتراه قل إن افتريته فعلي إجرامي وأنا بريء مما تجرمون. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 35-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയിൽ നിർവഹിക്കുന്ന പ്രബോധനവും തൻ്റെ ജനതയിലെ പ്രമാണിമാരോട് നടത്തുന്ന സംവാദങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനത്തിൻ്റെ ഇടയിൽ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് ഈ 35-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അം യഖൂലൂനഫ്തറാഹ്, അതല്ല ഇനി അവർ പറയുകയാണോ. എന്ത്? ഇഫ്തറാഹു, അതിന് അദ്ദേഹം കെട്ടിച്ചമച്ചതാണ് എന്ന് നബിയെ പറയുക. ഇനിഫ്തറൈതുഹു, ഞാനത് കെട്ടിച്ചമക്കുകയാണെങ്കിൽ കെട്ടിച്ചമച്ചതാണെങ്കിൽ, ഫഅലയ്യ ഇജ്റാമി, അതിൻ്റെ കുറ്റം എൻ്റെ മേലാണ്, അതിൻ്റെ കുറ്റം എനിക്കുള്ളതാണ്. വഅനബരി ഉമ്മിമ്മ തുജ്രിമൂൻ, നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിരപരാധിയുമാണ്. ഇവിടെ ഈ ആയത്തിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, ഇത് നൂഹ് നബി അലൈഹി സ്സലാമുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ജനതയുമായി ബന്ധപ്പെട്ട സംസാരത്തിൽപ്പെട്ടത് തന്നെയാണ് എന്നുള്ള ഒരു അഭിപ്രായം മുഫസ്സിറുകൾക്കുണ്ട്. എന്നാൽ ഹാദ കലാമുൻ മുഅ്തറളുൻ ഫീ വസത്തി ഹാദിഹിൽ ഖിസ്സ, ഇബ്നു കസീർ റഹ്മഹുള്ളാഹി വിശദീകരിക്കുന്നത് ഇത് മുഅ്തറളായി, അതായത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുമായി ബന്ധപ്പെട്ട ഖിസ്സകൾ പറയുന്നതിൻ്റെ, ആ ചരിത്രം പറയുന്നതിൻ്റെ ഇടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഒരു വചനമാണ് ഇത് എന്നാണ് ചില അധിക മുഫസ്സിറുകളും ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് അം യഖൂലൂന, അവർ പറയുകയാണോ, ആര്, ഹൗലാ ഇൽ കാഫിറൂന അൽ ജാഹിദൂന. അള്ളാഹുവിൻ്റെ റസൂലിനോട് നിഷേധം പ്രകടിപ്പിച്ച് റസൂലുള്ളയോട് തർക്കിച്ചു കൊണ്ടിരുന്ന നിഷേധികളായ കുതർക്കികളായ ആളുകൾ. എന്ത്, ഇഫ്തറാഹാദ, ഈ ഖുർആൻ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൽപ്പനമാണ്, അല്ലെങ്കിൽ അദ്ദേഹം കെട്ടിച്ചമച്ചതാണ്. ഇവിടെ വഹിയായി, അള്ളാഹുവിൻ്റെ കലാമുകളായി എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് പറയുന്നത് മുഹമ്മദ് പടച്ചുണ്ടാക്കി കൊണ്ടുവന്ന, ജൽപ്പിച്ചു പറയുന്ന വാക്കുകളാണ് എന്നാണ് അവരുടെ വാദമെങ്കിൽ, ഖുൽ, അവരോട് പറയുക, നബിയെ, ഇനിഫ്തറൈതുഹു ഫഅലയ്യ ഇജറാമി. ഇജറാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇസ്മി, അതിൻ്റെ കുറ്റം. ഫഇസ്മു ദാലിക അലയ്യ, അതിൻ്റെ കുറ്റം എൻ്റെ മേൽ തന്നെയാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ അനബരിഉം മിമ്മാ തുജ്രിമൂൻ, നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെ, നിങ്ങൾ ചെയ്യുന്ന തിന്മകളുടെ കാര്യത്തിൽ പക്ഷെ ഞാൻ ബരി ആണ്, ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞതാണ് ലി അന്നി, കാരണം എനിക്ക് അഅലമു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ ലിമൻ കദബ അലൈഹി, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം പറയുന്നവർ, അവർക്ക് അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും, അവർക്ക് കിട്ടുന്ന ഉഖൂബത്ത്, ശിക്ഷ എന്തായിരിക്കുമെന്ന് വ്യക്തമായി അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടുതന്നെ ഞാനൊരിക്കലും എന്തല്ല, അവിടെ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ച് പറയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ നിഷേധം അത് ഗുരുതരമായ കുറ്റമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിന് നൂഹ് നബി അലൈഹി സ്ലാമിലേക്കാണ് വരുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനത, വഹാദ ലമീർ മുഹ്തമലുൻ അൻ യഊദ ഇല നൂഹ്, നൂഹ് നബി അലൈഹി സ്ലാമിലേക്കാണ് ഇനി അവർ പറയുന്നു എന്ന് പറഞ്ഞതിലെ ഈ അവർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താകും, നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ ജനത എന്ത് ചെയ്യാണ് പറയാണ്, നൂഹ് നബിയുടെ, നൂഹ് നബി അലൈഹി സ്ലാം പറയുന്നത് അതൊക്കെ വഹിയാണ്, അള്ളാഹുവിൽ നിന്നാണ് എന്നൊക്കെ നൂഹ് നബി അലൈഹി സ്ലാം പറയുന്നുണ്ടല്ലോ, അതിനെ അവർ നിഷേധിക്കുകയാണ് ആ ജനത. കാരണം നൂഹ് നബിയുടെ വാദം ശരിയല്ല, നൂഹ് നബിക്ക് അള്ളാഹുവിൻ്റെ വഹിയല്ല, അത് നൂഹ് നബി കെട്ടിച്ചമച്ചതാണ് എന്നാണ് നൂഹ് നബിയുടെ ജനതയുടെ വാദം എന്ന് ഈ ആയത്തിന് അങ്ങനെ അർത്ഥം വിശദീകരിച്ച മുഫസ്സിറുകളും ഉണ്ട്. ഏതായാലും ഇവിടെ ഭൂരിപക്ഷം വന്നിട്ടുള്ളത് അത് മുഅ്തറലായ ഒരു ജുംലയാണ്, അല്ലെങ്കിൽ ഒരു ആയത്താണ്. നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ ഇടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു വചനം അള്ളാഹു കൊണ്ടുവന്നതാണ് എന്നതാണ് കൂടുതൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അതായത് ഹാദൽ ഖുർആൻ യഖ്തലഖഹു മുഹമ്മദുൻ മിൻ തിൽഖാഇ നഫ്സിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബിക്ക് തോന്നിയതുപോലെ പറയുന്ന, ജൽപ്പിച്ചു പറയുന്ന വാക്കുകളാണ് ഈ ഖുർആൻ എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്തപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ പ്രബോധിതരായിരുന്ന കുതർക്കികളായ കപട വിശ്വാസികൾ, അല്ലെങ്കിൽ ഇവിടെ ബഹുദൈവ വിശ്വാസികളായിരുന്ന നിഷേധികളായിരുന്ന ആളുകളുടെ പിന്നെ ആക്ഷേപം. അപ്പോൾ കാരണം അവർ പക്ഷേ എന്നാൽ ഇത് നിരർത്ഥകമായ വാദമാണ് താനും. കാരണം എന്താണ്, ഫഇന്നഹും യഅലമൂന അന്നഹു ലം യഖ്റ വലം യക്തുബ്, അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, വായിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. വലം യർഹൽ അൻഹും ലിദറാസത്തി അല അഹ്ലിൽ കിതാബ്, അല്ലെങ്കിൽ അറിവുള്ള ആളുകളുടെ അടുക്കൽ പഠനത്തിനു വേണ്ടി, എഴുത്തിനു വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര പോലും നടത്തിയിട്ടില്ല എന്നൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നത്. ഇതൊക്കെ മുഹമ്മദ് നബിയുടെ പിന്നെ വാദമാണ്, അദ്ദേഹം കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്നതിലെ നിരർത്ഥകതയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ടോ, അള്ളാഹുവിൻ്റെ റസൂൽ ഇതിനു മുമ്പ് എഴുതിയിട്ടില്ല, വായിച്ചിട്ടില്ല, എഴുത്തും വായനയും പഠിക്കാൻ വേണ്ടി അവർക്കിടയിൽ നിന്ന് യാത്ര ചെയ്തിട്ടില്ല എന്നെല്ലാം അറിയുന്ന അതേ ഈ നിഷേധികൾ, ഈ ബഹുദൈവ വിശ്വാസികൾ, പിന്നെ അവർ ഫഇദാസഅമു, അവർ വാദിക്കണം മഹാദ, അതിൻ്റെ കൂടെ തന്നെ അന്നഹു ഇഫ്തറാഹ്, ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അത് സത്യത്തിലെന്താണ്, അവരുടെ നിഷേധത്തിൻ്റെ, അവരുടെ വെറുപ്പിൻ്റെ ആഴമാണ് അതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇതേ ആശയം വരുന്ന ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആന്റെ വേറെയും ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഖുർആനിനെ പോലെ നിങ്ങൾ വേറൊരു ഖുർആൻ കൊണ്ടുവരൂ അല്ലേ, ഫഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങളുടെ വാദം ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്ന അറബ്യൻ സാഹിത്യത്തിൽ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും ഒരുമിച്ചു ചേർന്ന് അള്ളാഹുക്ക് പുറമെ നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾ ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരൂ, അപ്പോഴാണല്ലോ നിങ്ങളുടെ വാദം ശരിയാവുക എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് വെല്ലുവിളിച്ചു. 10 ആയത്തുകൾ കൊണ്ടുവരൂ, അല്ലെ 10 സൂറത്തുകൾ കൊണ്ടുവരൂ, ഖുർആൻ ഏറ്റവും ചെറിയ ഒരു അധ്യായം അതുപോലുള്ള ഒന്ന് കൊണ്ടുവരൂ. അങ്ങനെ പല തരത്തിലുള്ള വെല്ലുവിളികൾ അള്ളാഹുവിൻ്റെ ഖുർആൻ നടത്തിയിട്ടുണ്ട്. കാരണം അത് തീർച്ചയായും ഇവിടെ ഖുർആനിൽ സംശയം പ്രകടിപ്പിക്കുന്ന, ഖുർആൻ അള്ളാഹുവിൻ്റെ വഹിയാണോ അല്ലേ എന്ന് സംശയമുള്ള ആളുകളെ അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടു തന്നെയാണ് ഖുർആൻ ഇവിടെ ഇത് വ്യക്തമാക്കുന്നത്. അം യഖൂലൂന ഇഫ്തറാഹ്, ഇനി അവർ പറയുകയാണ് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ ഖുർആൻ എന്നാണ് അവരുടെ വാദമെങ്കിൽ. ഖുൽ, നബിയെ പറയൂ, ഇനിഫ്തറൈതുഹു ഫഅലയ്യ ഇജ്റാമി, ഞാനാണത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ കുറ്റം, അതിൻ്റെ പാപം എൻ്റെ മേലാണ്. നിങ്ങളെന്തിനു പേടിക്കണതിനെപ്പറ്റി? പക്ഷെ അള്ളാഹുവിൻ്റെ പേരിൽ കളവും വ്യാജവും കെട്ടിച്ചമക്കുന്നവർക്കുള്ള ശിക്ഷയും അതിൻ്റെ കുറ്റവുമൊക്കെ അറിയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. എന്നിട്ട് വഅനബരി ഉമ്മിമ്മാ തുജ്രിമൂൻ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിൽ ഞാൻ നിരപരാധിയാണ്. നിങ്ങൾ പറയുന്ന ആക്ഷേപം, നിങ്ങളിത് സ്വീകരിക്കാത്തത്, നിങ്ങളിതിനോട് പുലർത്തുന്ന നിഷേധം, അള്ളാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കുന്നത് തുടങ്ങി നിങ്ങളുടെ എല്ലാ കുറ്റങ്ങൾക്കും നിങ്ങൾ ആണ് ഉത്തരവാദികൾ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ആയത്ത്, ഇതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങൾ, ഒരുപാട് വചനങ്ങളായി നൂഹ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ജനതയും തമ്മിലുള്ള സംസാരവും അവർ തമ്മിലുള്ള സംവാദവുമൊക്കെയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് 35-ാമത്തെ ഈ വചനം പിന്നെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി 36-ാമത്തെ ആയത്ത്, വഊഹയ്യ ഇലാ നൂഹൻ അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന ഫലാ തബ്തഈസ് ബിമാ കാനു യഫ്അലൂൻ. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതക്ക്, നൂഹ് നബി അലൈഹിസ്സലാം തൗഹീദിൻ്റെ പ്രബോധനവുമായി കടന്നു വന്ന് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളൊക്കെ നടത്തി, മുന്നറിയിപ്പുകൾ നൽകി, അവരോടുള്ള സംവാദങ്ങൾ നടത്തി, ബുദ്ധിപരമായ ചോദ്യങ്ങൾ, അങ്ങോട്ടുള്ള മറുപടികൾ ഒക്കെ നിർവഹിച്ചതിനു ശേഷവും അഹങ്കാരികളായ താന്തോന്നികളായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത സ്വീകരിച്ച നിലപാട്, എങ്കിൽ നീയൊന്ന് കൊണ്ടുവാ ആ ശിക്ഷ, ഞങ്ങളൊന്ന് കാണട്ടെ അല്ലേ. അവരതാണ് പറഞ്ഞത്, ഖാല ഇന്നമാ യതീകും ബിഹി ഇല്ല ഇൻഷാ വമാ അൻതും ബിമുഅ്ജിസീൻ. അവർ പറഞ്ഞു, അവർ എന്താ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക്, ഖാലു യാ നൂഹ് ഖദ് ജാദൽതന ഫഅക്തർത ജിദാലന ഫഅതിന ബിമാ തഅദുന ഇൻ കുന്ത മിന സ്വാദിഖീൻ. ഫഅതിന, നീ ഒന്ന് കൊണ്ടുവാ, ബിമാ തഅദുന, ഞങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകുന്നത്, ആ ശിക്ഷയൊന്നിന് കൊണ്ടുവാ, ഇൻ കുന്ത മിന സ്വാദിഖീൻ, നീ വലിയ സത്യവാനാണെങ്കിൽ ആ ശിക്ഷ ഞങ്ങൾക്കൊന്ന് ഇറക്കിക്കൊണ്ടാ എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അദ്ദേഹത്തെ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളികൾ കൂടി വന്നതോടുകൂടി ആണ് ഈ 36-ാമത്തെ വചനം, ഊഹയ്യ ഇലാ നൂഹൻ, നൂഹ് നബി അലൈഹി സ്വലാമിന് നാം ബോധനം നൽകി, വഹി നൽകി. എന്താണ് അന്നഹു, തീർച്ചയായും കാര്യം, ലൻ യുഅ്മിന, നൂഹ വിശ്വസിക്കുകയില്ല, മിൻ ഖൗമിക, നിന്റെ ജനതയിൽ നിന്ന്, ഇല്ല മൻ ഖദ് ആമന, മുമ്പ് ഇതുവരെ വിശ്വസിച്ച ആളുകളല്ലാത്ത ഒരാളിനി വിശ്വസിക്കാൻ പോകുന്നില്ല. ഫലാ തബ്തഈസ്, അതുകൊണ്ട് നീ എന്തു ചെയ്യരുത്, നീ സങ്കടപ്പെടരുത്, നീ സങ്കടപ്പെടരുത്. എന്തിനെക്കുറിച്ച്? ബിമാ കാനു യഫ് അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്. ബിമാക്കാനു യഫ് അലൂൻ, അതിനെക്കുറിച്ച് എന്ത് ചെയ്യരുത്? ഇനി നീ സങ്കടപ്പെടരുത്. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. യുഹ്ബിറു തആല അന്നഹു ഔഹ ഇല നൂഹിൻ, അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്, അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതക്ക് വഹി നൽകി. എന്താ നൽകി? എപ്പോഴാണ് വഹി നൽകാൻ കാരണം? ഈ പറഞ്ഞ വഹി നൽകിയത് എപ്പോഴാണ്? ലമ്മ ഇസ്തഅജല ഖൗമുഹു നിഖ്മത്തല്ലാഹി ബിഹിം വഅദാബഹു ലഹും. ആ ജനത ഇസ്തഅജല, അവർ ധൃതി കാണിച്ചു നൂഹ് നബിയോട്. നിഖ്മത്തല്ലാഹി ബിഹിം, അള്ളാഹിൻ്റെ ശിക്ഷ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് കാണട്ടെ. വഅദാബഹു ലഹും, അവർക്കുള്ള ശിക്ഷ അതങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നവർ വെല്ലുവിളിച്ച് പരിഹസിച്ചപ്പോൾ ഫദഅ അലൈഹി നൂഹ് ദഅവതുഹു അല്ലതീ ഖാല അല്ലാഹു തആല, അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സൂറത്തു നൂഹിൽ അല്ലാഹു നമ്മൾക്ക് അറിയിച്ചു തന്ന നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ ജനതയ്ക്കെതിരെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നൂഹ് നബി പ്രാർത്ഥിച്ചു. റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. സൂറത്തു നൂഹിലെ 26-ാമത്തെ വചനമാണ് റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. പടശോനെ, നിഷേധികളായ ഒരാളെപ്പോലും ഈ ഭൂമിയുടെ മേൽ നീ അവശേഷിപ്പിക്കരുത് എന്ന നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. സൂറത്തുൽ ഖമറിലെ 10-ാമത്തെ വചനത്തിലും കാണാൻ പറ്റും, ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫൻതുസിർ. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞാനിപ്പോൾ നിസ്സഹായനാണ്, നീ സഹായിക്കണമെന്ന്. നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് സൂറത്തുൽ ഖമറിൻ്റെ 10-ാമത്തെ വചനത്തിലും സൂറത്തു നൂഹിൻ്റെ 26-ാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവരുടെ നിഷേധം, പരിഹാസം, ഉപദ്രവം എല്ലാം ഇങ്ങോട്ട് ശക്തിപ്പെട്ടു വന്ന്, അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയെ അവർ വെല്ലുവിളിച്ച് വളരെ നിന്ദ്യരായി നീചരായി അവർ നിലപാടുകൾ സ്വീകരിച്ചപ്പോഴാണ് അള്ളാഹു നൂഹ് നബിക്ക് ഈ വഹി നൽകിയത്. വഊഹയ്യ ഇലാ നൂഹിൻ, നാം നൂഹിന് ബോധനം നൽകി. അന്നഹു, എന്താണ് കാര്യം? ലൻ യുഅ്മിന മിൻ ഖൗമിക, നിന്റെ കൗമിൽ നിന്ന് നൂഹെ ഇനി ഒരാളും വിശ്വസിക്കുകയില്ല. ഇല്ലാ മൻ ഖദ് ആമന, ഇതിനു മുമ്പ് വിശ്വസിച്ച, ഇതുവരെ വിശ്വസിച്ച ആളുകളൊക്കെയാണ് ഇനി വിശ്വസിച്ചിട്ടുണ്ടാവുള്ളൂ, പുതിയ ഒരാൾ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. ഫലാ തബത്ത് ഇസ്, അതുകൊണ്ട് നീ സങ്കടപ്പെടാൻ പാടില്ല. ബിമാക്കാനു യഫ് അലൂൻ, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം, അവരുടെ നിലപാട്, അവരുടെ ഈ വെല്ലുവിളി, ഈ പരിഹാസം, ഈ തർക്കം, ഈ നിഷേധം, ഇതൊന്നും കണ്ട് നീ സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പിന്നെ ഈ വചനത്തിലൂടെ നൂഹ് നബി അലൈഹി സ്സലാമിന് അള്ളാഹു നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു ആലം. നമുക്കടുത്ത ക്ലാസ്സിൽ തുടർന്ന് ബാക്കി മനസ്സിലാക്കാം. റഹ്മാനായ അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതുപോലെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൻ്റെ ക്ലാസ്സിൽ സൂറത്ത് ഹൂദ് 35-36 വചനങ്ങളാണ് നാം പഠിച്ചത്. നിഷേധികൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു. ഇതായിരുന്നു ഇന്നത്തെ ക്ലാസിന്റെ ഇതിവൃത്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 391-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഓത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. 28 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. 29-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം.
3: വഖൂലിൽ ഹഖ്

വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും, വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും. ഇവിടെ വഖുലിൽ ഹഖു എന്നതിലെ ഖാഫ് രണ്ട് സ്ഥലങ്ങളിലെയും ഖാഫ് ശ്രദ്ധിക്കണം. അതോടൊപ്പം സാധാരണ ഓതി പോകുമ്പോൾ വഖുലിൽ ഹഖു എന്നുള്ളത് വഖുലിൽ ഹഖു വഖുലിൽ ഹഖു, ഹ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വഖുലിൽ ഹഖു വഖുലിൽ ഹഖു എന്ന് പറയുമ്പോൾ വഖുലിൽ ഹഖു എന്നാണ്. മിൻ റബ്ബിക്കും ഇദ്ഗാം ബിലാ ഗുന്ന, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. മിർ റബ്ബിക്കും മിർ റബ്ബിക്കും എന്നാണ്, നൂനിന്റെ ശബ്ദം കേൾക്കാത്ത രൂപത്തിൽ വായിക്കണം. മിർ റബ്ബിക്കും വഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ഷാ, സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് ഇഖ്ഫാഉം ബിഗുന്ന, ഷാ മദ് മുത്തസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. ഫൽ യു മിൻ വല, ഇവിടെ യു മിൻ വ നൂന് സാക്കിനയ്ക്ക് ശേഷം വാവ്, അതുപോലെ തന്നെ വമൻ വമൻ ഷാ ഫലിഖ്ഫുർ, ഇവിടെയൊക്കെ സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നാൽ ഇത് ഗം നാഖിസ്, അതുപോലെ വമൻ ഷാ സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് ഇഖ്ഫാഉം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഷാ മദ് മുത്തസിൽ മുൻപ് പറഞ്ഞു, ഫല്യഖ്ഫുർ ഫല്യഖ്ഫുർ കാഫിനെ ഖൽഖല ചെയ്യരുത്. ഒന്നുകൂടെ പറയാം, ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫല്യഖ്ഫുർ, ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം ഖിറാഅത്ത്. ഇന്ന അഅതദിന ലിദ്ദാലിമീന നാറ, ഇവിടെ അഅതദിന എന്നതിലെ ഐൻ ഇന്ന അഅതദിന എന്നാവുമ്പോൾ മാറുന്നു. ലിദ്ദാലിമീന സാധാരണ മാറിപ്പോകുന്ന ഒരു അക്ഷരമാണ് ദാദ്. ലിദ്ദാലിമീന ലിദ്ദാലിമീന എന്നായിരിക്കും നമ്മളൊക്കെ ഓതുന്നത്, തെറ്റാണത്. ലിദ്ദാലിമീന അല്ല, ലിദ്ദാലിമീന. നാറൻ അഹാത ബിഹിം, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. നാറൻ അഹാത അല്ല, നാറൻ അഹാത, നാറൻ നാറൻ അഹാത. തൻവീന് ശേഷം ഹംസ വന്നാൽ ഹംസ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നാറൻ അഹാത ബിഹിം, അഹാത ബിഹിം സുറാദിഖുഹ സുറാദിഖുഹ, അവിടെ സുറാദിഖുഹ എന്ന് ഓതി ഖാഫിന്റെ മഖ്റജ് മാറരുത്, കാഫാവും. وَإِنْ يَسْتَغِيثُوا يُغَاثُوا وَإِنْ يَسْتَغِيثُوا نون ساكنك شاشم ياء إدغام ناقص وَإِنْ يَسْتَغِيثُوا أبدا يستغيثوا إن دل غينم ثاؤم هذا بولي يغاثوا أبدا يم غينم ثاؤم إي رند أكشرو ماروان سادة دي وند يستغيثوا يغاثوا إي روبة تلو درد يستغيثوا يغاثوا بماء مد متصل മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ബിമഇൻ കൽ മുഹ്ലിയശ്വിൽ വുജൂഹ്, ഇവിടെ ബിമഇൻ കൽ തൻവീന് ശേഷം കാഫ്, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന, ബിമഇൻ കൽ മുഹ്ലി കൽ മുഹ്ലി, ഹാഇനെ ഖൽഖല ചെയ്യരുത്, കൽ മുഹ്ലി അല്ല കൽ മുഹ്ലി. യശ്വിൽ വുജൂഹ് യശ്വിൽ വുജൂഹ്, ഹാഇനെ അവിടെ സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യുന്നത്, മദ്യ ആയുർദുൽ സുക്കൂൻ പോലെയാണ് വഖഫ് ചെയ്യുകയാണെങ്കിൽ നീട്ടേണ്ടത്. വുജൂഹ് ബിസ ഷറാബു ബിസ, കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ബിസ ഷറാബു അല്ല ബിസ ഷറാബു അല്ല ബിസ ഷറാബു ബിസ, ഹംസയെ ഖൽഖല ചെയ്യാനും പാടില്ല, തസ്ഹീൽ ചെയ്യാനും പാടില്ല. ബിസ ബിസ ഷറാബു, ഈ ബിസ ഷറാബു അവിടെ തസ്ഹീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മുടെ ഖിറാഅത്തിലാണ്. ഇമാം ഹഫ്സിന്റെ ഖിറാഅത്ത് പ്രകാരം എന്താക്കണം? ബിസ ബിസ ഈ രൂപത്തിലാണ് ഓതേണ്ടത്, അവിടെ ബിസ എന്നല്ല. ബിസ ഷറാബു വസഅത് മദ് മുത്തസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ. വസഅത് മുർത്തഫഖ, തഇനെ ഖൽഖല ചെയ്യരുത്, വസഅത് അല്ല വസഅത് മുർത്തഫഖ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം,

0: സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ ആയത്താണ് കേട്ട് മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
4: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായി കിഡ്സ് ടൈം, സൂറത്തുൽ അഹ്ഖാഫ് 1-9 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. ഇപ്പോൾ നാം ശ്രവിച്ചത് കിഡ്സ് ടൈം സൂറത്തുൽ അഹ്ഖാഫിൽ നിന്നുള്ള 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
4: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബിഅഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂഅൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വെച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, കമീസുഹു അവന്റെ കുപ്പായം, കുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: ഉപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: ത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ. Tune to reality.
5: പീസ് ഖുറാൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുറാൻ പാരായണം പഠിപ്പിക്കുന്ന ശൈലിയെ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
6: അലഹമ്ദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദ് വസല്ലിക ഹബീബിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. നൂൻ ശബ്ദുണ്ട്, നന്നായിട്ട് മണിക്കുക. വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ മദ്ദ് വമാ ബനാഹ വൽ അർദി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ വനഫ്സിൻ വമാ. തൻവീന് ശേഷം വാവാണ് ഇദ്ഗാം ബിഗുന്ന. വനഫ്സിൻ വമാ സവ്വാഹ
7: വനഫ്സിൻ വമാ സവ്വാഹ
6: فألهمها فجورها وتقواها قد أفلح من زكاها. من زكا من زكا نون ساكنة كريشم زاء
7: إخفاء
6: إخفاء. وقد خاب من دس من دس نون ساكنة كريشم
7: دال
6: دال
7: إخفاء
6: إخفاء. كذبت ثمود بطغواها ഇതിം ബഅസ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബാണ്, നൂൻസാക്കിനക്ക് ശേഷം ബ ആണ്. അപ്പോൾ ആ നൂനെ മീമാക്കി മാറ്റി ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഇതിം ബഅസ അഷ്ഖാഹ. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ ഫകദ്ദബൂഹു فأقروها فدمدم عليهم ربهم بذنبهم فدمدم عليهم ربهم ربهم بأدر ونتوانم بني هذا ذنب هذا إقلابنا نون ساكن الشيشن باعاني أبو إقلاب ذنبهم فسواها ولا يخاف عقباها وذا هذا مسميوت.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
6: والشمس وضحاها
7: والشمس وضحاها
6: والقمر

0: വാഹ
1: അത് നിർത്തി ഓതണം എന്നില്ല, ശ്വാസം പിടിച്ച് ഒരു ശ്വാസത്തിലും ഓതാം.
2: فَكَذَّبُوهُ فَعَقَرُوهَا فَدَمْدَمَ عَلَيْهِمْ رَبُّهُمْ بِذَنبِهِمْ

0: ولا يخاف عقباها
1: ولا يخاف عقباها.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറ യൂനസ് വചനം 53 മുതൽ സൂറ ഹൂദ് 83 വരെ വചനങ്ങൾ ഷെയ്ഖ് അലി അൽ ഹുദൈഫി പാരായണം ചെയ്തത്.